ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 29, മലയാള വർഷം 1201, ഇടവം 5, 2026 മെയ് 19, ചൊവ്വാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ, 630 കിലോഹെഡ്സിലും FM 101.1 MHz. ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 55 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: നോബൽ സമ്മാന പുരസ്കർത്താവ് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ലോകപ്രശസ്തമായ ഗീതാഞ്ജലിയിലെ 35-ാം ഗീതത്തിന്റെ ആശയം നമ്മെ ഒരു നവലോകത്തിലേക്ക്, സ്വാതന്ത്ര്യം നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ഒരു സ്വർഗീയ ലോകത്തിലേക്ക് ആനയിക്കുവാൻ പര്യാപ്തമായതാണ്. ഭയചകിതമായ മനസ്സ്, വേവലാതികളോടെയുള്ള ചെയ്തികൾ, തലകുനിച്ചുള്ള നിൽപ്പ്, പാരതന്ത്ര്യത്തിൻ്റെ നിഷ്ഠുരതയിൽ ഞെരിഞ്ഞമരുന്ന സാത്വികജ്ഞാനം, ഇതെല്ലാമാണ് മാനവചിത്തത്തിനെ അസ്വസ്ഥതകളിലേക്ക് ഉന്തിത്തള്ളിവിടുന്ന ആപൽക്കാരികളായ വസ്തുതകൾ. ഇത്തരം മലീമസ ദുർബല വികാരങ്ങളെ ആത്മബോധത്തിൻ്റെ തിരിച്ചറിവുകളിലൂടെ പരുവപ്പെടുത്തി സനാതനമൂല്യമുള്ള സന്ദേശങ്ങളായി പരിവർത്തിപ്പിക്കുവാനായിരിക്കണം നമ്മുടെ നിതാന്ത പരിശ്രമം. മനസ്സ് ഒരു മാന്ത്രിക കുതിരയാണെന്നും അത് നമുക്ക് പിടിതരാതെ എങ്ങോട്ടൊക്കെയോ കുതിച്ചു പായുകയാണെന്നും നാം അറിഞ്ഞിരിക്കണം. അറിയാതെ ഈ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് കുമാരനാശാന്റെ സീത പരിതപിക്കുന്നത് ഇക്കാരണത്താലാണ്. ചഞ്ചലമായ മനസ്സിനെ അതിൻ്റെ ചാഞ്ചാട്ടത്തിൽ നിന്ന് നിവർത്തിപ്പിച്ച് ഉറച്ച മനസ്ഥിതിയുള്ളതാക്കണം. ഭയചകിതമായ ദുർബല തോന്നലുകൾ ഒഴിവാക്കി നിർഭയമായ ഉദാത്ത ചിന്തകൾ സ്വായത്തമാക്കണം. അങ്ങനെ മനസ്സ് ഭയമുക്തമാകുമ്പോഴാണ് സ്വാഭാവികമായും ശിരസ് സമുന്നതമാകുന്നത്. കാലുകൾ പതറാതെ നിലത്തൂന്നി നിർഭയ മനസ്സോടെ ചിന്താപദ്ധതികളിലേക്ക് പ്രവേശിച്ചാൽ തീർച്ചയായും തലയുയർത്തി നിൽക്കാൻ നാം പ്രാപ്തരാകും. അപ്പോഴാണ് സ്വാതന്ത്ര്യവും മൗലികവുമായ സമ്പുദ്ധി അഥവാ ജ്ഞാനം നമുക്ക് കൈവരുന്നത്. നളിനീതലഗത ജലമതി തരളം, തദ്വജ്ജീവിതം അതിശയ ചപലം എന്ന ശങ്കരാചാര്യ വചനം നമ്മെ നയിക്കുന്നതും നിർഭയ മനസ്സിൻ്റെ ശീർഷ ഉന്നതിയിലേക്കും സ്വതന്ത്രജ്ഞാനമാർഗത്തിലേക്കുമാണ്. അനന്തവും അജ്ഞാതവും അവർണനീയവുമായ ഈ ഭൂലോകഗോളം തിരിയുന്ന മാർഗം സദുദ്ദേശപ്രേരിതമാണ് എന്ന് നാം ഉൾക്കൊള്ളണം. അതിലെ ഇത്തിരിപ്പോന്ന കണ്ണിയായ മനുഷ്യൻ മാനവജീവിതത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി നേടണം. ജീവിതത്തിൻ്റെ നിമ്നോന്നതികളിൽ രസനീയ ഭാവത്തോടെ നമ്മുടെ ജീവിതരഥം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ത്രാണി ആർജിക്കണം. ഹൃദയത്തിൻ്റെ അഗാധതകളിൽ നിന്ന് പരയും പശ്യന്ത്യയും മധ്യമയും കടന്ന് വൈഖരിയായി നമ്മുടെ വാങ്മയങ്ങൾ ബഹിർസ്ഫുരിച്ച് ലോകനന്മയ്ക്കുള്ള ഉത്ബോധനങ്ങളായി പരിണമിക്കണം. നമ്മുടെ കർമ്മപദ്ധതികൾ ചാരിതാർത്ഥ്യജനകമായ പരിതോവസ്ഥകളിൽ അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തണം. ചിന്തയുടെ സ്രോതസ്സ് ദുഷിച്ച ചിന്തകളുടെ മരുഭൂമികളിൽ പ്രവേശിച്ച് അതിനെ മരുപ്പച്ചയാക്കി മാറ്റണം. ആർജവബോധത്തിൻ്റെ കരുത്തിൽ വീര്യത്തോടെ നിവർന്നു നിൽക്കാനാവണം. സകലവിധ സത്കർമ്മങ്ങളും ഉദാത്ത ചിന്തകളും മധുരോദാര വികാരങ്ങളും സർവതോഭദ്രമായ ആനന്ദവും കൈമുതലാക്കി ജീവിതത്തിൻ്റെ വൈവിധ്യാത്മക മേഖലകളിൽ നേർവഴി കണ്ടെത്തി മുന്നേറാൻ പരിശ്രമിക്കണം. ലോകത്തിലെ സകല നന്മകളും നമ്മുടെ ജീവിതവീക്ഷണത്തെ ഉന്മിഷത്താക്കുന്ന സനാതന മൂല്യങ്ങളാണ് എന്ന അറിവു നേടി അഭിലഷണീയമായ കാഴ്ചപ്പാടുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് വേണം ലക്ഷ്യസാക്ഷാത്കാരത്തിനായുള്ള മാർഗം നാം കണ്ടെത്തുവാൻ. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഈശ്വര സാന്നിധ്യം എന്ന തിരിച്ചറിവാണ് നമ്മിൽ ആത്മബോധത്തിന് തിരികൊളുത്തുന്നത്. അരൂപിയായ ഈശ്വരനെ തേടി അലയുന്നതിനേക്കാൾ സഹജീവിയിൽ സഹാനുഭൂതി ചൊരിയാനുള്ള സന്ദർഭം പ്രയുക്തമാക്കുന്നതാണ് അഭികാമ്യം. ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ മനസ്സിലും ആത്മധൈര്യം ഉജ്ജ്വലമായി ശോഭിക്കണം. വിധേയത്വത്തിൻ്റെ സങ്കുചിതത്വങ്ങളിലേക്ക് വീഴ്ത്താതെ തത്വബോധത്തെ ആത്മാഭിമാനത്തിൻ്റെ ഉത്തുംഗതയിലേക്ക് ഉയർത്തണം. അജ്ഞാന തിമിരം ബാധിക്കാത്ത വിധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ജ്ഞാനാഞ്ജന ശലാകകൾ ചാലിക്കണം. സ്വാഭാവികമായും സ്വതന്ത്രവും ഇച്ഛാനുസൃതവുമായ ജ്ഞാനപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വർണ്ണപ്രഭ വിതറുക തന്നെ ചെയ്യും. ആ വെളിച്ചത്തിൽ നമുക്ക് ജീവിതസത്യത്തിൻ്റെ മൗലിക മാഹാത്മ്യം വിവേചിച്ചറിയാം.
0: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

ഉഷുമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കല്യാണ സൗഗന്ധികം എന്ന കവിത. വയലാർ രാമവർമ്മ രചിച്ചത്, പാരായണം ചെയ്തത് വിഷ്ണു മോഹൻ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം സ്കന്ദഷഷ്ടി കവചം ശൂലമംഗലം സഹോദരിമാർ പാടിയത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്ന ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്, റദ്ദാക്കിയ നീറ്റ് പരീക്ഷ. പുതിയ കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ്, എം എ, പി ജി ഡിപ്ലോമ. പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടി നൽകുന്നത് ഡോക്ടർ ടി പി സേതുമാധവൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം, നന്ദനാരുടെ കഥ ദാരിദ്ര്യം, അവതരണം മെജോ, നിർവഹണം വൈ എസ് പൗർണമി. 7:50 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 വെള്ളിനേഴി സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി. ആനന്ദ് ജയറാം വയലിൻ, കെ ജി മഹാദേവൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കളംപാട്ട്, കല്ലാറ്റ് നാരായണൻകുട്ടിക്കുറിപ്പും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9-ാം ദിനം ഒരു അവലോകനം, പുനഃപ്രക്ഷേപണം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്റ്റയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം ഭാഗം 23. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 3:00 കാലാവസ്ഥ. 4:45 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പരിപാടി. 5:15 ലയ വിന്യാസം, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സ്മൈൽ പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. ഡോക്ടർ സി രാവുണ്ണിയുടെ രാ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവി ദർശന കെ ആർ എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. തുടർന്ന് കവിത എന്റെ വീട് എഴുതി അവതരിപ്പിക്കുന്നത് അപർണ അനീഷ്. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗകേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തിനോടുള്ള താൽപര്യം എങ്ങനെ വളർത്താം, ഈ വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:10 കാലാവസ്ഥ. FM 101.1 മെഗാഹെഡ്സിൽ രാവിലെ 10:30 ഉച്ചയ്ക്ക് 3:00 ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. സ്കന്ദഷഷ്ടി കവചം ശൂലമംഗലം സഹോദരിമാർ പാടിയതാണ്.

0: ശൂലമംഗലം സഹോദരിമാർ പാടിയ സ്കന്ദഷഷ്ടി കവചമാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കീസ്റ്റാൻ, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
0: ആകാശവാണി തൃശൂർ.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
4: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സി ബസിൽ സൗജന്യമായി.

0: യാത്ര ചെയ്യാം. ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായ എബോള വ്യാപനത്തെ രാജ്യാന്തര തലത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇന്ത്യയിലും ജാഗ്രതാ നിർദ്ദേശം. കോവിഡ് പോലൊരു വ്യാപനത്തിന് സാധ്യതയില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ബീഹാറിലെ സാസാറാം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട പാസഞ്ചർ ട്രെയിനിന്റെ ബോഗി കത്തിനശിച്ചു. കോച്ചിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. ബോഗി ഉടൻ തന്നെ വേർപെടുത്താൻ കഴിഞ്ഞതിനാൽ അപകടം ഒഴിവായി. ഇറാനിൽ ഇന്ന് നടത്താൻ പദ്ധതിയിട്ട ബോംബാക്രമണം വേണ്ടെന്ന് വെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നോർവേ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചു. ISL ഫുട്ബോൾ സീസണിലെ അവസാന മത്സരത്തിൽ FC ഗോവയെ 2-1 വീഴ്ത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം. IPL ക്രിക്കറ്റിൽ ചെന്നൈയെ 5 wicketsന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൌദി അറേബ്യ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രീയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. 800 മീറ്ററിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് അഫ്സൽ സ്വർണം നേടി.
1: പ്രദക്ഷിണം.
0: കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് KUHS ൽ 22-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് രാവിലെ 11 മണിക്ക് തൃശൂരിലെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വച്ച് നടക്കും. മുഖ്യാതിഥി കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമൽ പങ്കെടുക്കുന്നു.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
3: പ്രായോജകർ
4: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
7: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ഇന്ന് രാവിലെ 7:40 കേൾക്കാം കഥകളരി സാദരം. നന്ദനാരുടെ കഥ ദാരിദ്ര്യം. അവതരണം മെജോ. നിർവഹണം YS പൗർണമി. കേൾക്കാം ഇന്ന് രാവിലെ 7:40 കഥകളരി സാദരം.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: മസിൽ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ചോദ്യം ആവർത്തിക്കാം. മസിൽ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഈ ചോദ്യത്തിന് ഉത്തരം രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം.

0: മുദ്രം ചിന്താ വിഷയം.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. മസിൽ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം?

പ്രത്യേക അറിയിപ്പ്: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലിനോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയാം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണുന്നു. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. പ്രത്യേക അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു.

0: വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: MLA മാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടെം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടെം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥി ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
0: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
2: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി CEOമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300-ലേറെ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ August 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവെയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക 1 മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചനം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണ ബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി.

0: ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് പിഎബി ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും പിഎബി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി ജെ എൽ ജി സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുഹമ്മദൻ എസ് സിയെ നേരിടും. വൈകിട്ട് 5 മത്സരം. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബെർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 എം ഡി എം എയുമായി 2 ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. എൻ ജി ഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 ഒന്നാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ ഭാരത നോർവേ വ്യാപാര അനുസന്ധാന ശിഖര സമ്മേളനെ ഭാഗം അഗൃഹാത്. शिखरसम्मेलने युवराजः हकोन, नॉर्वे देशस्य प्रधानमंत्री जोनास गहर स्टोरे इत्येता

0: 5533262262.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. സംശയങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9188824841. നമ്പർ ആവർത്തിക്കാം, 9188824841. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487-23-70773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി June 15. July 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിലിലോ 04872438567 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. July 31 അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9747-3217060. ആവർത്തിക്കാം, 9747-3217060. വെബ്സൈറ്റ് khadi.kerala.gov.in. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
4: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: പുലരിപ്പൂക്കളിൽ ഇനി
8: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി. പ്രായോജകർ
9: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
10: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
11: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
12: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ

0: ഷോപ്പി, ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.
2: തയ്യാറാക്കിയത് വൈ എസ് പൗർണമി.
1: പുരാണ കഥാതന്തു മനോഹരമായ അഭ്രകാവ്യമായി പരിണമിച്ചപ്പോൾ കേരളത്തിന് ലഭിച്ചതാണ് എം ടി ഭരതൻ ടീമൊരുക്കിയ വൈശാലി എന്ന ചിത്രം. മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഈ ചിത്രം. ഒ എൻ വി ബോംബെ രവി ടീമൊരുക്കിയ ഗാനത്തിന്റെ ആലാപനത്തിന് കെ എസ് ചിത്രയ്ക്ക് 1989 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
2: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്ക് ഇനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
6: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
5: റൈറ്റ് ട്രാക്കിൽ ഇന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ, പുതിയ കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് MA, PG ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സിനെക്കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടി എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: സംസാരിക്കുന്നത്. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം റദ്ദാക്കിയ നീറ്റ് പരീക്ഷ.
1: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഈ വർഷം റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്നത് എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് 2026 May 3 നടന്നത്. ഏതാണ്ട് 2,200,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. MBBS, BDS, അതുപോലെ കേരളത്തിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്? നീറ്റിന്റെ മോഡൽ പരീക്ഷ രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. രാജസ്ഥാനിൽ വെച്ച് ഓൺലൈനായി നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ കേരളത്തിലെ കോച്ചിംഗ് കേന്ദ്രങ്ങളിലുള്ളവർക്ക് ലഭിച്ചു എന്നും അതിലേതാണ്ട് 140 ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയുടെ യഥാർത്ഥ ചോദ്യങ്ങളുമായി സാമ്യമുള്ളവയാണെന്നുമുള്ള കണ്ടെത്തലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പരീക്ഷ റദ്ദാക്കാൻ പ്രേരിപ്പിച്ചത്. 140 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, ഏതാണ്ട് 560 മാർക്ക് വരെ വരും. മൊത്തം നീറ്റ് പരീക്ഷയിൽ 150 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, 720 മാർക്ക്. താരതമ്യേന പഠിക്കാത്ത രാജസ്ഥാന്റെ ഏജൻസികൾ വഴി ചോദ്യം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ ഇത് സഹായിക്കും. മാത്രമല്ല നന്നായി പഠിച്ച വിദ്യാർത്ഥികളുടെ സ്കോറിലും റാങ്കിലും വലിയ വ്യത്യാസം വരും. ഇത് അന്വേഷിച്ചാണ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ റദ്ദാക്കിയത്. എന്ന് വെച്ച് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരീക്ഷ വീണ്ടും നടക്കും. പഴയ ഹോൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാം. ചിലപ്പോൾ ഹോൾ ടിക്കറ്റിൽ മാറ്റം വന്നേക്കാം. പരീക്ഷ വീണ്ടും നടക്കുമ്പോൾ നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നീറ്റ് പരീക്ഷയുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 25-30% വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളാണ്. തുടർച്ചയായ അവരുടെ പഠിത്തം മികച്ച സ്കോറിലെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിദ്യാർത്ഥികൾ തയ്യാറെടുക്കേണ്ടത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല. മികച്ച ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നന്നായി പഠിക്കുക. നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് മികച്ച റാങ്കോടുകൂടി നീറ്റ് പരീക്ഷയിൽ മുന്നേറാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
0: ഇനി പുതിയ കാല കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ്, MA, PG ഡിപ്ലോമ എന്നിവയെക്കുറിച്ച്.
1: അടുത്തിടെയായി ഏറെ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ്. രാഷ്ട്രീയ മാനേജ്മെന്റിൽ ബിരുദാനന്തര ഡിപ്ലോമ ബിരുദാനന്തര ഡിഗ്രി പ്രോഗ്രാം. പൂനെയിലെ പ്രശസ്തമായ MIT യൂണിവേഴ്സിറ്റിയാണ് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യുവാക്കൾക്ക് താല്പര്യമുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത ആവശ്യമാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റിലൂടെ MIT നിന്ന് ലഭിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ മാനേജ്മെന്റിൽ ഏത് ബിരുദധാരിക്കും ബിരുദാനന്തര പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. കോൺസ്റ്റിറ്റൻസി മാനേജ്മെന്റ്, ഇലക്ഷനിയറിംഗ്, അതുപോലെ തന്നെ പ്ലാനിംഗ്, വികസനോന്മുഖ പ്രവർത്തനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവർക്ക് ശ്രദ്ധ ചെലുത്താം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അസംബ്ലികളും പാർലമെന്റുകളും സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. കോഴ്സ് പൂർത്തിയാക്കിയവരിൽ നിരവധി പേർ രാജ്യത്തെ നിരവധി പാർലമെന്റുകളിലും അസംബ്ലികളിലും അംഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലേസ്മെന്റ് റെക്കോർഡ് വളരെ നല്ലതാണ്. താല്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇംഗ്ലീഷാണ് പഠന മാധ്യമം. 50% വെയിറ്റേജ് ലോക്കൽ ലാംഗ്വേജിന്, കേരളത്തിലാണെങ്കിൽ മലയാളത്തിലെങ്കിൽ ലഭിക്കും. ഒരു അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്ററി സെഗ്മെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്, വികസന ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം, അതിനുള്ള മുൻഗണനാ ക്രമം എന്തൊക്കെയാണ്, നമ്മുടെ മുൻഗണനാ ക്രമം നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രയോറിറ്റി, ഇതൊക്കെ പൊളിറ്റിക്കൽ മാനേജ്മെന്റിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ്. വളരെ വർഷങ്ങളായി വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ്. അതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി തെരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. അവസാന വർഷം ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊളിറ്റിക്കൽ മാനേജ്മെന്റിലെ ഡിപ്ലോമ പ്രോഗ്രാം മികച്ച തൊഴിൽ ലഭിക്കാൻ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ബിരുദധാരിക്കും അപേക്ഷിക്കാം. ഹ്യൂമാനിറ്റി സോഷ്യൽ സയൻസ് ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യം നൽകും. നന്നായി എഴുതാനും വായിക്കാനുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതും ഈ കോഴ്സിൽ വിലയിരുത്തുന്നതാണ്.

0: പ്ലസ് ടു റിസൾട്ടിന് ശേഷം ചില ബോർഡുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഒന്ന് ICSE ISC റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഇപ്പോൾ തന്നെ അതിനുള്ള ഗൃഹപാഠം ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കഴിഞ്ഞു. ഏതാണ്ട് പരീക്ഷ കീ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടുമെന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതിനാൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. റാങ്ക് ലഭിക്കുന്ന ആ റാങ്ക് അനുസരിച്ച് മുൻവർഷങ്ങളിൽ ലഭിച്ച ബ്രാഞ്ച് ഏതാണ്, നിങ്ങളുടെ താല്പര്യമുള്ള ബ്രാഞ്ച് ഏതാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുൻവർഷങ്ങളിലെ റാങ്കും ബ്രാഞ്ചും നോക്കിയാൽ നമുക്ക് ഏകദേശ ധാരണ കിട്ടും. ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച കോഴ്സിന് ചേരാൻ സാധിക്കൂ. ഇത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഏകദേശ ധാരണ ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഉദ്ദേശിച്ച കോഴ്സ് ലഭിക്കണമെന്നില്ല. രാജ്യത്തിനകത്താണോ രാജ്യത്തിന് വെളിയിലാണോ, സംസ്ഥാനത്തിനകത്താണോ, നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലാണോ, പുറത്താണോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ തീരുമാനം വേണം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിലെ ഹോസ്റ്റലുകൾ പോയി സന്ദർശിക്കണം. കോളേജ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അഭിപ്രായം അറിഞ്ഞു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത്തരം രീതിയിലുള്ള ഒരു പഠന ശൈലി പ്ലസ് ടുവിന് ശേഷം അവലംബിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നല്ലതാണ്. ജൈവശാസ്ത്ര വിഷയങ്ങളിലുള്ള പ്രൊഫഷൻ കോഴ്സുകൾക്ക്, മെഡിക്കൽ, ഡെന്റൽ, അഗ്രികൾച്ചർ, വെറ്ററിനറി, എൻവയോൺമെന്റ് സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകൾക്ക് നീറ്റ് ആണ് മാനദണ്ഡം. നീറ്റ് പരീക്ഷയിൽ ബയോളജി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മികച്ച സ്കോർ നേടാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് ഉതകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കണം.
1: ഇന്നത്തെ റൈറ്റ് ട്രാക്കിൽ അവസാനമായി പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടി ഇങ്ങനെ.
0: ഇന്നലെ ഒരു രക്ഷിതാവ് എന്നെ കണ്ണൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ മകൾ മംഗലാപുരത്തെ കർണാടകയിലെ ഒരു കോളേജിൽ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് ചേർന്ന് 2 വർഷമായി കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം അതാണ്, കോഴ്സ് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. അതിനാലാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് തിരഞ്ഞെടുക്കാത്തതുകൊണ്ടാണ് കോഴ്സ് പാതിവയിൽ ഉപേക്ഷിക്കുന്നത്. റേഡിയോ ഇമേജിംഗ് മികച്ച പാരാമെഡിക്കൽ പ്രോഗ്രാമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റേഡിയോളജി കോഴ്സിന് വലിയ സാധ്യതയുണ്ട്. റേഡിയോ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് റേഡിയോളജി ലബോറട്ടറികളിലും റേഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രികളിലും മികച്ച തൊഴിൽ ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇനി ഏതാണ് താല്പര്യമുള്ള കോഴ്സ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ഉത്തരം ഇതാണ്, എനിക്ക് മൈക്രോബയോളജിക്ക് പഠിക്കണം. ഇമേജിംഗ് ടെക്നോളജിയും മൈക്രോബയോളജിയിലും നല്ലവണ്ണം പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി മികച്ച ഒരു പ്രോഗ്രാമാണ്, ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കാലത്തായി ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ എന്നുള്ള മുൻപേര് വെക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അതിനാൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റ് ലൈസൻസിംഗ് പരീക്ഷ പാസ്സായി ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. ഈ രണ്ട് അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണം. അല്ലാതെ സാധ്യതയില്ലാത്ത കോഴ്സിന് ചേർന്ന് പാതി വഴിയിൽ കോഴ്സ് ഉപേക്ഷിക്കുന്ന രീതി വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കണം. അതിന് രക്ഷിതാക്കൾ കൂട്ടുനിൽക്കരുത്.
1: പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഇതുവരെ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജികർ,
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
8: ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110887.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ.

0: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ
0: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ.
3: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് ആരംഭിക്കുന്ന 5 ദിവസത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനകരമാകും. താൽപര്യമുള്ളവർ 0487 2384253 അല്ലെങ്കിൽ 9447610223 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. IHRD കീഴിലുള്ള എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ NRI സീറ്റുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മണി മുതൽ June 8 വൈകുന്നേരം 4 മണി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകൾ NRI.IHRD.AC.IN എന്ന വെബ്സൈറ്റിലോ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായോ സമർപ്പിക്കണം. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് CE3.AC.IN എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കണം. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷകർ ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതമോ June 10 വൈകുന്നേരം 4 മണിക്ക് മുൻപ് കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547005000. വെബ്സൈറ്റ് IHRD.AC.IN. ജില്ലയിലെ കാണം വെറുമ്പാട്ടവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് ക്രയ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ഈ മാസം 14-15 കളക്ട്രേറ്റിൽ നിശ്ചയിച്ചിരുന്ന എല്ലാ SM കേസുകളുടെയും വിചാരണ June 22-29 മാറ്റിവച്ചതായി LR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ITI അപ്രന്റീസ്ഷിപ്പ് കോഴ്സ് ഒഴിവുണ്ട്. താൽപര്യമുള്ള ITI പാസായ ഉദ്യോഗാർത്ഥികൾ അയ്യന്തൂർ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് സെന്ററിൽ നേരിട്ടോ 04-87-23-65-122 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. മറ്റൊരു നമ്പർ 9544-1899-82. ഇമെയിൽ RIC@gmail.com.
4: ആയ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ, ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
6: സഹപ്രായോജകർ
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
7: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
8: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
11: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ്

0: മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, AI, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
0: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. MLA യും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന. അംഗനവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300-ഓളം സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക ഒരു മാസത്തേക്ക് നീട്ടി. ഏപ്രിൽ 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ

0: ഇളവ് ജൂൺ 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 km/h വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
2: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്റ്ററിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി തൃശൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: സഹപ്രായോജകർ
7: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലൈ, തൃശൂർ.
8: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
7: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
8: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലൈ, തൃശൂർ.
9: ഇന്നലെ May 18 പിറന്നാൾ ആഘോഷിച്ച ഉണ്ണികൃഷ്ണന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നിരിക്കുന്നു. ചേലക്കരയിൽ നിന്നും ഭാര്യ സംഗീത.

മക്കളായ ശ്രുതി, ലയ എന്നിവർ. നാളെ മെയ് 20 ജന്മദിനം ആഘോഷിക്കുന്ന മുരളി മേലേപ്പാട്ടിന് ഊഷ്മളമായ ആശംസകൾ അറിയിക്കുന്നു ആചാരി തിരുവത്ര. നാളെ പിറന്നാൾ ആഘോഷിക്കുന്ന ദേവദത്തിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു ഒറ്റപ്പാലത്തു നിന്നും അച്ഛൻ ദേവരാജൻ, അമ്മ ലളിത എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും. ആശംസകളുടെ ഗാനമിത. വർഷം എന്ന ചിത്രത്തിൽ സച്ചിൻ വാര്യർ പാടിയത്, MR ജയഗീതയുടെ വരികൾ, സംഗീതം ബിജിപാൽ.

0: വിവേക ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
0: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. നന്ദനാരുടെ ദാരിദ്ര്യം എന്ന കഥയാണ് ഇന്ന് കഥകൾ അതിസാദരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവതരണം മെജോ.
7: ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടപ്പോൾ കുട്ടികളെല്ലാം പുറത്തേക്ക്

വഹിച്ചു. വർണ്ണശബളമായ പ്രവാഹം, എന്തൊരു ബഹളം, എന്തൊരു തിരക്ക്! വേഗം വീട്ടിലെത്തി. ആഹാരം കഴിക്കാനുള്ള ഉത്സാഹത്തിമിർപ്പ്. പക്ഷേ അപ്പുണ്ണിക്കൊട്ടും ഉത്സാഹമില്ല, ഒട്ടും ധൃതിയുമില്ല. കാരണം വീട്ടിൽ പോയാൽ വെറും പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും അവിടെ കഴിക്കാനില്ലെന്ന് അവനറിയാം. വീട്ടിലേക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് കഷ്ടിച്ച് അരനാഴിക ദൂരവുമുണ്ട്. വെറും പച്ചവെള്ളം കുടിക്കാനായി വിശക്കുന്ന വയറുമായി അരനാഴിക അങ്ങോട്ടും അരനാഴിക ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. തിരക്കൊഴിയുന്നതുവരെ അവൻ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ മെല്ലെ നടന്ന് സ്കൂളിൻ്റെ ഗേറ്റിനടുത്ത് വന്നു നിന്നു. വിശപ്പ് സഹിക്കാനാവുന്നില്ല. ഇന്നലെ മുഴുവനും ഇന്നിതുവരെയായും അന്നത്തിൻ്റെ വെള്ളം കണ്ടിട്ട് പോലുമില്ല. പഴമ്പുളിയും പച്ചമുളകും ഉപ്പും ഞെരടി ചേർത്ത വെള്ളം കഴിച്ചതിൻ്റെ ശക്തിയിലാണ് ജീവൻ നിലനിൽക്കുന്നത്. അതിൻ്റെ ശക്തി എത്രത്തോളം കാണും? വയറ് നിറച്ച് രണ്ടു നേരം ആഹാരം കഴിച്ച് ജീവിക്കാൻ എന്നാണ് സാധിക്കുക? അതിന് നാടുവിടേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. നാടുവിടണം. നാടുവിട്ടാൽ ഏത് വേഷവും കെട്ടാമെന്ന് ശങ്കുമ്മാൻ പറയാറുണ്ട്. ഏത് വേഷം കെട്ടാനും അപ്പുണ്ണി തയ്യാറാണ്. ഹോട്ടലിൽ പാത്രം മോറണോ? മോറാം. റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി ചുമട് ചുമക്കണോ? ചുമക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. സമയത്തിന് വയറ് നിറച്ച് ആഹാരം കിട്ടിയാൽ മാത്രം മതി. ആ ഒരൊറ്റ മോഹമേ ഉള്ളൂ ഇപ്പോൾ. ഇങ്ങനെ പട്ടിണി കിടന്ന് പഠിക്കാൻ വയ്യ. മാഷ് പറയുന്നതൊന്നും തലയിൽ കയറുന്നില്ല. വയറ് വിശക്കുമ്പോൾ തലയിൽ എങ്ങനെ കയറാനാണ്? മരമണ്ടൂസൻ എന്ന് മാഷ് വിളിക്കുമ്പോൾ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല, ലജ്ജിച്ചിട്ടും കാര്യമില്ല. എല്ലാറ്റിനും കാരണം വിശപ്പാണ്. പഠിപ്പ് മതി. പട്ടിണിയും പാടുമായി ആറാം ക്ലാസ് വരെ എത്തിയില്ലേ? അത് മതി. ഇപ്പോൾ കണ്ടാൽ തിരിയാറായി എന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. എവിടെ ചെന്നാലും അമ്മയ്ക്കൊരു കത്തെഴുതാനും അമ്മയുടെ കത്ത് വന്നാൽ അത് വായിക്കാനും വേറൊരാളുടെ സഹായം വേണ്ട. നാടുവിടുക തന്നെ, അതേ രക്ഷയുള്ളൂ. അപ്പുണ്ണി ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. റോഡിൻ്റെ ഓരം ചേർന്ന് സാവധാനത്തിൽ നടന്നു. കാലുകൾ ഇടറുന്നു. ശക്തി തീരെ തോന്നുന്നില്ല. ഒഴുകുന്ന പ്രതീതി. അമ്മ ഇപ്പോൾ വീട്ടിലുണ്ടായിരിക്കുമോ? അതോ ഇല്ലത്തേക്ക് പോയിരിക്കുമോ? ഒരുപക്ഷെ ഇല്ലത്തോളം എന്ന് പോകുമെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് പോകുന്നുവെന്ന് മാത്രം. പണ്ടായിരുന്നുവെങ്കിൽ ഇല്ലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഒട്ടുമിക്ക ദിവസവും അവിടെ നെല്ല് കുത്താൻ കാണും. ഇപ്പോൾ ഇല്ലത്തെ കാര്യം തന്നെ നന്നേ പരുങ്ങലിലാണ്. ഒരൊറ്റ മണി നെല്ല് പോലും പാട്ടം കിട്ടുന്നില്ല. ചാക്കരിയും ഗോതമ്പും ചാമയുമൊക്കെയായി അരിഷ്ഠിച്ച് കഴിയുകയാണത്രേ ഇല്ലത്തുള്ളവർ. കാലുകളിടറുന്നു. ശക്തി തീരെ തോന്നുന്നില്ല. ഒഴുകുന്ന പ്രതീതി. വരണ്ട തൊണ്ട, വരണ്ട ചുണ്ടുകൾ. ഒന്ന് ഉമിനീരിറക്കാൻ പോലും വായിൽ നനവില്ല. കണ്ണുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുട്ട് കയറുന്നു. സ്കൂളിൻ്റെ അടുത്തുള്ള ഇടവഴിയുടെ സമീപത്തെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. ഇടവഴിയിലേക്ക് തിരിഞ്ഞാലോ? ഒന്നും ഉദ്ദേശിച്ചല്ല ഇടവഴി വരെ നടന്നെത്തിയത്. ഇനി ഏതായാലും ഇടവഴിയിലൂടെ കുറച്ചു ദൂരം നടന്ന് ബെല്ലടിക്കുന്നതിന് മുൻപ് സ്കൂളിൽ തിരിച്ചെത്താം. വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെയുണ്ടെന്നത് ശരി തന്നെ. അവൻ ഇടവഴിയിലേക്ക് തിരിഞ്ഞു. തണലും തണുപ്പുമുള്ള ഇടവഴി. ഇരുഭാഗത്തും വീടുകൾ. ഓടിട്ട വീടുകൾ. വൈക്കോൽ മേഞ്ഞ വീടുകൾ. ഇരുഭാഗത്തെയും വീടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മെല്ലെ മെല്ലെ നടന്നു. ഇക്കാണുന്ന വീടുകളിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരെല്ലാം അകത്തിരുന്ന് ഊണ് കഴിക്കുകയാവും. ഊണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാവിൽ നനവ് പൊടിയുന്നത് പോലെ. നടക്കുകയല്ല, ഒഴുകുക തന്നെയാണവൻ. ഒഴുക്കിൽ വിചാരിച്ചെടുത്ത് നിൽക്കാൻ പറ്റാതെ വരുമോ? അവൻ അതൊന്ന് പരീക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഒരിടത്ത് നിന്നു. കാലുകൾ ശരിക്ക് നിലത്തുറക്കുന്നില്ല. അവൻ ഇരുഭാഗത്തേക്കുമൊന്ന് നോക്കി. വലതുഭാഗത്തെ ചെറിയ വീട് എന്തുകൊണ്ടോ അവനെ ആകർഷിച്ചു. ഒരു തീരുമാനമെടുത്തതുപോലെ അവൻ ആ വീടിൻ്റെ പടികടന്ന് മുറ്റത്തേക്ക് നടന്നു. ചെറിയ വീട്, യോജിച്ച ചെറിയ മുറ്റം. മുറ്റത്തൊരു ചെന്തെങ്ങ്. ചെന്തെങ്ങിൽ ഒരാടിനെ കെട്ടിയിരിക്കുന്നു. ആടിൻ്റെ അകിട് കണ്ടപ്പോൾ ഈയിടെ പ്രസവിച്ചതാണെന്ന് മനസ്സിലായി. ആട്ടിൻകുട്ടികളെവിടെ? വീടിനകത്തോ ആട്ടിൻകൂട്ടിനുള്ളിലോ? ആട്ടിൻകൂട് മുറ്റത്തൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ആളുകളാരുമില്ലേ? പുറത്താരെയും കാണാനില്ലല്ലോ. പൂമുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. പൂമുഖത്തിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. വീട്ടുടമസ്ഥൻ ദൂരത്തൊന്നും പോയിരിക്കാനിടയില്ല. മുറ്റത്ത് ആടിനെ കെട്ടിയിട്ടുണ്ടല്ലോ. വീടിൻ്റെ ചില ജനൽപ്പാളികൾ തുറന്നു കിടക്കുന്നുമുണ്ട്. വീട്ടുടമസ്ഥൻ
അടുത്ത വീട്ടിലേക്കെങ്ങാനും പോയതാവും.

0: അവൻ ആടിൻ്റെ അടുത്തു ചെന്ന് നിന്നപ്പോൾ സ്വാഗതോക്തിയോതുന്ന ഭാവത്തിൽ അത് അവനെയൊന്നും മണത്ത് അവനോട് ചേർന്ന് നിന്നു. അവൻ ആടിനെ തലോടിക്കൊണ്ടു നിന്നു. അപ്പോഴാണ് ആടിൻ്റെ മുൻപിലുള്ള മൺചട്ടി അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മൺചട്ടിയിലെന്താണ്? അവൻ പാളി നോക്കി. കഞ്ഞി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. വിശപ്പിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നുണ്ടോ? കഞ്ഞി, ആട് കുടിച്ച കഞ്ഞിയുടെ ബാക്കി. മൺചട്ടി നിറയെ കഞ്ഞി ആടിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് കാണും. വിശപ്പും ദാഹവും തീർന്നപ്പോൾ ആട് കഞ്ഞികുടി മതിയാക്കി. അങ്ങനെയാവും ചട്ടിയിൽ കഞ്ഞി ബാക്കി വന്നത്. അവൻ ചുറ്റും നോക്കി. ആരുമില്ല, ആട് മാത്രമേയുള്ളൂ. പതുക്കെ മൺചട്ടി കയ്യിലെടുത്ത് ആകെയൊന്ന് കുലുക്കി നോക്കി. കഞ്ഞിയുടെ അടിയിൽ ലേശം വറ്റും കാണാനുണ്ട്. പിന്നെ അവൻ ആലോചിക്കാൻ ഒന്നും നിന്നില്ല. ചട്ടിയിലെ കഞ്ഞി മുഴുവനും ഒരൊറ്റ വീർപ്പിന് കുടിച്ചു തീർത്തു. ചട്ടി താഴെ വെച്ചു. വിശപ്പടങ്ങിയെങ്കിലും തൻ്റെ ഗതികേടോർത്ത് അവന് ദുഃഖം തോന്നി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാശ്വാസത്തിനെന്നോണം ആടിനെ തന്നോടടുപ്പിച്ച് അവൻ തേങ്ങി തേങ്ങി കരഞ്ഞു.
1: കഥകളതിസാദരത്തിൽ നിങ്ങൾ ഇന്ന് കേട്ടത് നന്ദനാരുടെ ദാരിദ്ര്യം എന്ന കഥ. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ,
4: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
4: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
3: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
5: ഫോൺ 7025131199.
2: ആരോഗ്യക്കുറിപ്പുകൾ. പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. പാചകം ഒരു കലയാണെന്ന് പറയാറുണ്ട്. കല എന്നതിലുപരി ഒരു ശാസ്ത്രം കൂടെയാണ് അത്. അറിവിന്റെ ചക്രവാളം വിരൽത്തുമ്പിലെത്തിയപ്പോൾ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിനും മാറ്റം വന്നു. അന്യദേശങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഭക്ഷണരീതികളുടെ അതിർവരമ്പുകളെയും മായ്ച്ചുകൊണ്ടിരിക്കുന്നു. പുതുരുചികൾ ഏത് നാട്ടിൽ നിന്നായാലും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. മുൻതലമുറ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത വിഭവങ്ങളാണ് ഇന്ന്

0: തീൻമേശ അലങ്കരിക്കുന്നത്. നാടൻ വിഭവങ്ങളെക്കാൾ അന്യരുചികളെ വിശിഷ്ട ഭോജ്യങ്ങളായി കാണാൻ തുടങ്ങി പുതുതലമുറ. ഈ മാറ്റത്തിന്റെ ഭാഗമായി പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമായ പല ചേരുവകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. അമിതമായ മധുരം, ഉപ്പ്, എണ്ണ, മസാലകൾ തുടങ്ങിയവയൊക്കെ ഇന്നത്തെ പല പാചകരീതികളുടെയും ഭാഗമായി മാറിക്കഴിഞ്ഞു. ഗുണത്തേക്കാൾ രുചിക്ക് പ്രാധാന്യമേറിയപ്പോൾ പാചകത്തിനുപയോഗിക്കുന്ന പല പദാർത്ഥങ്ങളും ദോഷം ചെയ്യുന്നതോ ശരീരത്തിന് ആവശ്യമില്ലാത്തതോ ആയിത്തീർന്നു. ആരോഗ്യത്തിന് അത്തരം ചേരുവകൾ ഉപേക്ഷിക്കുകയോ കഴിയുന്നത്ര കുറയ്ക്കുകയോ ചെയ്യണം. കൃത്രിമ നിറങ്ങൾ, മൈദ, പഞ്ചസാര, ഉപ്പ്, എണ്ണ തുടങ്ങിയവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നു. ഉപയോഗിച്ച എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും വറുത്തും പൊരിച്ചും പുകച്ചും ഒക്കെ ഉണ്ടാക്കുന്നവ ശരീരത്തിന് ചെയ്യുന്ന ദോഷം വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് പാചകം ചെയ്ത് ദിവസങ്ങളോളം ഫ്രിഡ്ജിലും മറ്റും സൂക്ഷിച്ചു വെച്ച് കഴിക്കുന്ന ഭക്ഷണവും. ധാതുലവണങ്ങളടങ്ങുന്ന പോഷകങ്ങൾ നശിക്കാനും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ ശരീരത്തിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ഈ രീതികൾ കാരണമാവാറുണ്ട്. പ്രീ കുക്കിംഗ് ഘട്ടത്തിലെ അഥവാ പാചകത്തിനു മുൻപുള്ള സമയത്തെ പ്രധാന ജോലിയാണ് കഴുകി വൃത്തിയാക്കൽ. പച്ചക്കറികളും മറ്റും അരിയുന്നതിനു മുൻപ് നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയുള്ള പലകയിൽ വെച്ച് മുറിച്ച് വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയും വേണം. തൊലിച്ചെത്തിക്കഴിഞ്ഞതിനു ശേഷവും അരിഞ്ഞതിനു ശേഷവും കഴുകുമ്പോൾ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വാട്ടർ സോലിബിൾ വിറ്റാമിൻസ് നഷ്ടമാകാൻ ഇടയുണ്ട്. രാസകീടനാശിനികളുടെ ഉപയോഗമുള്ളതിനാൽ നന്നായി കഴുകി മാത്രമേ ഫലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാവൂ എങ്കിലും പോഷകനഷ്ടം ഒഴിവാക്കാൻ അരിയും മുമ്പ് കഴുകുക തന്നെ വേണം. തൊലി കളയാതെ ഉപയോഗിക്കാവുന്ന പച്ചക്കറികളും തവിട് കളയാതെ ഉപയോഗിക്കാവുന്ന ധാന്യങ്ങളും ഒക്കെ ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യും. ചില പച്ചക്കറികളുടെ തൊലി നീക്കിയാൽ പോലും ജീവകങ്ങൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. പാചകം ചെയ്യുന്ന സമയത്ത് മാത്രം പച്ചക്കറികൾ അരിയുക. വല്ലാതെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാൽ പോലും ജീവകനഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. പാചകം ചെയ്യുന്ന പാത്രങ്ങൾക്കും പ്രാധാന്യം നൽകണം. അലുമിനിയം പാത്രങ്ങളും കോട്ടിംഗ് പോയ നോൺസ്റ്റിക് പാത്രങ്ങളും ഒക്കെ ദോഷകരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മണ്ണ്, ഓട്, ചെമ്പ്, ഇരുമ്പ് തുടങ്ങിയ പാത്രങ്ങളിലെ പാചകം കൂടുതൽ ആരോഗ്യദായകം തന്നെയാണ്. ഭക്ഷണം വേവിക്കുമ്പോഴും കരുതൽ ആവശ്യമാണ്. പാചകം ചെയ്യുന്ന വെള്ളത്തിൽ ധാതുലവണങ്ങൾ ലയിക്കാൻ ഇടയുള്ളതിനാൽ വളരെ കുറച്ച് വെള്ളത്തിൽ പാചകം ചെയ്യുകയും ആ വെള്ളം കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കഴിയുന്നതും അടച്ചുവെച്ച് പാചകം ചെയ്യുന്നതും പോഷകനഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. കരിച്ചതും പൊരിച്ചതുമായ ഭക്ഷണം ഉദരരോഗങ്ങൾക്കൊപ്പം ശ്വാസതടസ്സത്തിന് വരെ കാരണമാകാറുണ്ട്. ക്യാൻസർ ജനകമാണ് കരിഞ്ഞ ഭക്ഷണമെന്നും പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പാചകത്തിനുപയോഗിക്കുന്ന എണ്ണയാണ് മറ്റൊരു വില്ലൻ. ഒരിക്കൽ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുമ്പോൾ എണ്ണയിലെ ഹൈഡ്രോ കാർബണുകൾക്ക് വിഘടനം സംഭവിക്കാം. ഇത്തരത്തിൽ വിഘടനം സംഭവിക്കുന്നത് മാരക രോഗങ്ങൾക്ക് വരെ കാരണമായേക്കാം. അമിത എണ്ണയുടെ ഉപയോഗവും ശരീരത്തിന് ഹാനികരമാണ്. ഇങ്ങനെ അടുക്കളയിലെ അല്പം ശ്രദ്ധ വീട്ടിലുള്ളവരുടെ മുഴുവൻ ആരോഗ്യത്തിന് സഹായകരമാകും. പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
10: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.

0: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മസിൽ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഉത്തരം: ചെറിയ എലി. പേശികളുടെ ചലനം ചർമ്മത്തിലൂടെ എലി ഓടുന്നതുപോലെ തോന്നിപ്പിച്ചതുകൊണ്ടാണ് പുരാതന കാലത്ത് മസ്കുലസ് എന്ന പദം പേശികളെ വിശേഷിപ്പിക്കുവാൻ ഇടയാക്കിയത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. മസിൽ എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിനർത്ഥം? ഉത്തരം: ചെറിയ എലി. പേശികളുടെ ചലനം ചർമ്മത്തിലൂടെ എലി ഓടുന്നതുപോലെ തോന്നിപ്പിച്ചതുകൊണ്ടാണ് പുരാതന കാലത്ത് മസ്കുലസ് എന്ന പദം പേശികളെ വിശേഷിപ്പിക്കുവാൻ ഇടയാക്കിയത്. ഇന്നത്തെ ചിന്താ വിഷയം: ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അത് മനസ്സിലാക്കാൻ മാത്രമേയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ഇതാണ്. അതുവഴി നമുക്ക് ഭയം കുറയ്ക്കാം. ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അത് മനസ്സിലാക്കാൻ മാത്രമേയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ഇതാണ്. അതുവഴി നമുക്ക് ഭയം കുറയ്ക്കാം.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ:
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. പ്രായോജകർ: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
8: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
9: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: FM 101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 ഉച്ചയ്ക്ക് 3 മണിക്കും കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. 3:45 കേൾക്കാം ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. FM 101.3 മെഗാഹെർട്സിൽ
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
0: വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കേൾക്കാം, വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തിനോടുള്ള താൽപര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സിടി അജിത് കുമാർ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 ആകാശവാണി തൃശൂർ. ഇനി 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
3: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने भारत नॉर्वे व्यापार और अनुसंधान शिखर सम्मेलन में भारत EFTA समझौते के तहत 100 अरब अमरीकी डॉलर के निवेश और 10 लाख नौकरियों के सृजन का आह्वान किया. प्रधानमंत्री मोदी आज तीसरे भारत नॉर्डिक शिखर सम्मेलन में सभी 5 नॉर्डिक देशों के नेताओं से मुलाकात करेंगे. रक्षा मंत्री राजनाथ सिंह ने ऑपरेशन सिंदूर को भारत का मजबूत आत्मविश्वासी और सक्षम राष्ट्र बनने का प्रतीक बताया. न्यायमूर्ति यशवंत वर्मा से संबंधित आरोपों की जांच कर रही न्यायाधीश जांच समिति ने लोकसभा अध्यक्ष ओम बिरला को रिपोर्ट सौंपी. पश्चिम बंगाल सरकार ने वित्तीय अनियमितता मामले में आरजी कर मेडिकल

ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് വീട്രാക്ക്. ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

0: ബൽറാം വേഴ്സസ് താരാദാസ്. ഈ ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.
1: Chim chaka chaka chim chaka chaka.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: പളുങ്ക് എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, മോഹൻ സിതാര.

ചിത്രം ബിഗ് ബി. അൽഫോൺസ് ജോസഫ്, മൃദുല വാര്യർ എന്നിവർ പാടിയ ഗാനം. ജോഫി തരകന്റെ വരികൾക്ക് ഇണ പകർന്നത് അൽഫോൺസ് ജോസഫ്.

0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ശരത് വയലാർ, ഇണ പകർന്നത് മോഹൻ സിതാര.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണ പകർന്ന ഗാനം കേൾക്കാം. ചിത്രം പകൽ, ആലാപനം ജി വേണുഗോപാൽ.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
7: ആനച്ചന്തം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനം. PC അരവിന്ദന്റെ വരികൾക്ക് ഇണം പകർന്നത് ജെയ്സൺ ജെ നായർ.

ജവലയ ജലതീർത്ഥം സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്ര തീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാര ശിവ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
3: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
2: അക്ഷരകേരളം.
3: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
4: ഇന്ന് രാത്രി 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണത്തിൽ കേൾക്കാം ഡോക്ടർ സി രാഹുണ്ണിയുടെ രാ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച്, കവി ദർശന കെ ആർ എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം, തുടർന്ന് കവിത എന്റെ വീട് എഴുതി അവതരിപ്പിക്കുന്നത് അപർണ അനീഷ്. കേൾക്കാം ഇന്ന് രാത്രി 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: ആകാശവാണി തൃശൂർ.
3: ഇന്ന്
4: വെള്ളിനേഴി സുബ്രഹ്മണ്യം പാടുന്ന കൃതികൾ. സർവശ്രീ ആനന്ദ് ജയറാം വയലിൻ, കെ ജി മഹാദേവൻ മൃദംഗം. ഇന്നാദ്യം ശോഭില്ലു സപ്തസ്വര എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി, രാഗം ജഗൻമോഹിനി, താളം രൂപകം.

ഇതുവരെ കേട്ടത് വെള്ളിനേഴി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സർവശ്രീ ആനന്ദ് ജയറാം വയലിൻ, കെ ജി മഹാദേവൻ മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്,
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: സ്ത്രീ സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് May 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിൻ്റെ ലക്ഷണവും സമൂഹത്തിലെത്തിക്കുക, ജനങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും May 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിൻ്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിൻ്റെ എക്സ്പാൻഷൻ അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD

ഡി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരസുഖമാണ് ഐ ബി ഡി. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന് നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരസുഖം, രണ്ട് ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് ഐ ബി ഡി എന്നറിയപ്പെടുന്നത്. ഐ ബി ഡി അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് ഐ ബി ഡി അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഈ അസുഖത്തിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിന് മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ ഐ ബി ഡി രോഗം നിർണയത്തിന് ശേഷം അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം ഐ വി ഡി രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ഐ ബി ഡി രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായ വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിന് ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നൽ, മലദാരത്തിൻ്റെ അവിടെ ഇരിച്ചിൽ, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് ഐ ബി ഡി രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിൽ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇതുവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും ഐ ബി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ചു വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം ഐ ബി ഡി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാർ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപകൃതിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണയിക്കുക സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ സി ആർ പി കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷേ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്.
ഈ കൊളോണോസ്കോപ്പിയിൽ

വൻകുടലിലും ചെറുകുടലിലെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്ത് നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ IBD എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരാശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലധാരത്തിക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷേ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്നൊരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBS IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ, രോഗം കൂടുതലായിട്ട് വന്നാൽ കുടലിൽ ചുരുക്കം അനുഭവപ്പെടാം. കുടലിൽ ചുരുക്കം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്കായിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പോൾ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ, ഈ അസുഖം നമ്മളൊരു ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ച് ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ, ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തിക മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതം രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടു പോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല, പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്.
മരുന്ന് താരതമ്യേന

0: അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. സർഗം എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ഇണം പകർന്നത് രവി ബോംബെ.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ശാലിനി എന്റെ കൂട്ടുകാരി, ഈ ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം പകർന്നത് ജി ദേവരാജൻ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ, സമയം 10:25.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ കൂടി 14,395 രൂപയ്ക്കും പവന് 600 രൂപ കൂടി 115,160 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. കേൾക്കാം പ്രകാശധാര ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.3 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ഗോൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം പകർന്നത് വിദ്യാസാഗർ. വിനീത് ശ്രീനിവാസൻ, ജോത്സ്ന എന്നിവർ പാടിയ ഗാനം കേൾക്കാം ആദ്യം.

ഗോൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. കാർത്തിക്, സിസിലി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

ചിത്രം ജൂലൈ 4. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഇതിൽ MG ശ്രീകുമാറും സൈനോരയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

അടുത്ത ചിത്രം സൈക്കിൾ. വരികൾ അനിൽ പനച്ചൂരാൻ, സംഗീതം മേജോ ജോസഫ്. ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം കേൾക്കാം.

ചിത്രം ബോഡിഗാർഡ്. വരികൾ അനിൽ പനച്ചുരാൻ, സംഗീതം ഔസേപ്പച്ചൻ. ഇതിൽ കാർത്തിക്, എലിസബത്ത് എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: Cali no se va.
1: അടുത്ത ചിത്രം അവതാരം. വരികൾ കൈതപ്പുറം ബി കെ ഹരിനാരായണൻ എന്നിവർ. സംഗീതം ദീപക് ദേവ്. ഇതിൽ നിവാസ് പാടിയ ഗാനം കേൾക്കാം.

0: In global crude oil prices amid the Iran conflict and disruptions in the Strait of Hormuz. Defense Minister Rajnath Singh has called on President of Vietnam Tho Lam in Hanoi and reaffirmed India's commitment to further deepen defense cooperation between the two countries. The defense minister said in a social media post that cooperation is a key pillar of the enhanced comprehensive strategic partnership between the two countries. He said India and Vietnam share a strong bond rooted in mutual trust, shared values and close cooperation in defense, security and regional stability. Mr. Singh also held a bilateral meeting with his Vietnamese counterpart, General Phan Van Chiang. In IPL cricket today, Rajasthan Royals will take on Lucknow Super Giants in Jaipur at 7:30 p.m. Last night, Sunrisers Hyderabad confirmed its place in the playoff, defeating Chennai Super Kings by 5 wickets at M.A. Chidambaram Stadium. And with that, we end this news bulletin.
1: Agashavani, Thrissur. Kalambattu. Kallattu Narayanan Kuttikurupum Sanghavum avatharippichathu.
2: സരസ്വതി എന്നവുമേ വന്നു വിളയാടി കളിക്കുവാൻ ചേനങ്കുളങ്കാവിലമ്മേ തുണയായി വരേണമേ വിഘ്നങ്ങളായ വിഘ്നങ്ങളോക്കെയാം തീർത്തരുളിയിടുന്ന ശ്രീവടക്കോനെ കൈതൊഴുന്നേ ഉത്തമരായ ഭക്തജനത്തിൻ്റെ അത്തലൊഴിക്കണമാമ്മേ ഉമ്പർക്കോൺ മുമ്പിൽ വണരുളേടുന്ന പഴയന്നോർ കവിലാമ്മേ കാത്തുരക്ഷിക്കണേ എന്നെ കാത്തുരക്ഷിക്കണേ മഞ്ഞിനാലങ്കാരമായി വിളങ്ങുന്ന ചേനങ്കൂളങ്ങരെ വാഴുമാമ്മേ എന്നിലെ പാവങ്ങൾ പോകുവാനമ്പിയെ തന്നാലോം ദേവികാടക്ഷമെന്നും എഴയാം എന്നെ നീ രക്ഷിച്ചു കൊള്ളുവാൻ താഴ്മയായി യാചിപ്പു ഭദ്രകാളി കേഴുവർക്കാശ്വാസമേകുവാനൊന്നുമേ വാഴുന്നു ദേവി നീ അമ്മയായി ദാരിദ്രഹരണേ മംഗളാഹരണേ ദാരികാധരണേ ശംഭുപുത്രി സാരമാം നിന്നമാം പാടി ഞാൻ നിത്യവും പരമാശ്വാസം നോഹർന്നിടട്ടെ കാലിണ കൈതോഴാം ഭക്താജേനത്തിൻ്റെ മാലോകമെല്ലാമാകറ്റുമേമേൽ ചേലിൽ കാടക്ഷിച്ചു രക്ഷിച്ചു പൊരുന്ന കാളിയാമീശ്വരിയെ കൈതൊഴുന്നേ കൈതൊഴാം അമ്മേ നിൻപാദം എപ്പോഴും

കരങ്ങളഞ്ചുള്ളാഗണേശ്വരനു ഞാൻ കരയുമ്പോതേൻ ശർക്കര നല്ല കാതളം കൊടുത്തിരിപ്പാൻ പലതൊടു മാധരിൽ മനക്കുരു നിന്നു തുണയ്ക്ക നീ സന്തതം നാൽമുഖനരികെ വാഴം നാൽ വേദപ്പൊരുളായതായെ നാമസങ്കീർത്തനം നാവും മേൽ ഉരച്ചിടാൻ വസിക്ക ശ്രീ സരസ്വതി അഖിലമഖിലമുണ്ണി വെണ്ണയും പാലുമുണ്ണി തരുണികൾ മനമതുണ്ണി സർവലോകർക്കൊരുണ്ണി ഭൂനയിൽ വിളങ്ങുമുണ്ണി പോർമുലപ്പാലുണ്ണി കരുതുക എന്നുണ്ണി കാത്തുകൊള്ളുക എന്നുണ്ണി ഗുരുവേ ഗുരുപ്രസാദം വാഴുക ഗുരുവിനെ മറവിലം ഗുരുവിനെ ഞാൻ മറവാതിരിക്കെ ഗുരുവേ ഞാൻ മറവിലം ഗുരുവിനെ മറവാതിരിക്കെ വാണാഹുപതി നാൾ വാഴുക വശസംഭോ വിനാശർ വാഴുക.

അതിനാലാദിത്യൻ വാഴുക, അഗ്നി വാഴുക, യമൻ നിരോധ, വായു വരുണൻ, സോമനീ ശാന്തൻ എന്നിങ്ങനെ എട്ടു ദിക്കം, പത്തു ദിശയം, പതിനെട്ടരക്കാവിലം, ഈ ചേനങ്കുളങ്ങരേയം കുടികൊണ്ടു വാഴുന്നോരമ്മേ എന്നെ കാത്തുരക്ഷിക്കണേ. അതിനാൽ പതിനായിരക്കോടി ബ്രഹ്മാണ്ട ദേവതയം, ഒമ്പതിനായിരക്കോടി വിഷ്ണുരാജദേവതയം, എണ്ണായിരക്കോടി ഈശ്വര മഹാദേവതയം, ഏഴായിരക്കോടി സപ്തമാതൃക്കളം, ആറായിരക്കോടി ദൃശ്യന മഹാദേവതയം, 5,581 അക്ഷര മഹാദേവതയം, 4,444 ദ്വാരപാലകന്മാരം, 3,333 മൂവാദിദേവകളും, 2,221 സുരാസുരഗണപതിയരുളുകളും, 1,101 തിരുവടി ചേകടിമാരെ കണ്ട് ചേർത്ത് കതരിൽ പച്ചലുണ്ടോ? നക്ഷത്രേകപദം നാഗഭൂതപദം നയനത്തിങ്കൽ അങ്കുലീയം വിഷംപാലുറവാൻ ചന്ദ്രബഹവാനോടെ പണിപണി നാഗം പണം വിരിപ്പതും ഗരുഡനോടും തന്നോടുമുള്ള ധാന്യത്തെ അറിയുവാൻ വേണ്ടി ഇളങ്കൊടിയാതെ വരങ്കൊടിയിൽ വന്ന് പരന്തു പർവ്വതം നീന്തേ വഴി തീണ്ടി വരുമാറ് ഭുവനീ ദേവതാ പൂക്കൾ പുറപ്പെടുമാറ് നിന്തിരുവടി ഭൂമി മണ്ഡലത്തിങ്കൽ വന്ന് അവതരിപ്പാനുള്ള കാരണത്തെയും പരാക്രമത്തെയും ഇതാ ഞാൻ അറിയിപ്പാൻ തുടങ്ങുന്നേൻ. അതിനു മുമ്പായി കിഴക്കു ഭാഗത്ത് 108 മുഖമുള്ളൊരു വെള്ളി ശ്രീപീഠമെടുത്തിട്ട് പീഠത്തമ്മേൽ പെരുകി അഴകിയോരു പുള്ളിപ്പൂവാട വിരിച്ച് അതുമേൽ പദവിയോടെ ചില ചന്താമര പുഷ്പങ്ങളെ കൊണ്ട് ഇതളിതളാക്കി അർച്ചിച്ചാദരിച്ചാവഹിച്ച് വണക്കം ചെയ്തു പൂജിക്കുന്നേ ഞാൻ. നിന്തിരുവടി പീഠത്തുമ്മേൽ കയറിയിരന്ന് ഒരു തൃക്കൻ തണ്ടികതാഴിക മേലും ഒരു തൃക്കൻ പറനിറപ്പുമേലും വെള്ളരിമേലും വെള്ളി ശ്രീശരക്കോലുമേലും മുന്നിൽ കാളി നാടകം കഥ കേട്ടരോൾ ഹരിവരിയോരാനന്ദ സുന്ദരി ശ്രീ

ഉംറക്കം വരോ നല്ല താടോ പനോയ് ഉലേറെ ഉച്ചത്തിൽ വിളിച്ചു പോയ്.

ൊന്നോരു ലോകർക്കോ നീ തുണയായി പോൾ കാത്തരുളേണമെൻ്റെ ശ്രീഗുരുമ്പക്ക ഇലമേ അമൃതമൂലതായേ ആടുമ്പടക്കുടനുടിത്തടൂപ്പവൾ ആനക്കഴുത്തിൽ നിന്ന് തകസിപ്പവൾ ചൂടുന്ന മാലമോടിയിലണിഞ്ഞവൾ ശൂലങ്ക ബാലങ്കയിൽ ധരിപ്പോവൾ ഭാരിച്ചു പോന്ന പാടയെ തടൂപ്പവൾ ദരികന്ധൻ്റെ തല വെട്ടിയറുപ്പവൾ ദാനമായി പല ദിക്കിലെറിഞ്ഞവൾ ചോരഗോരി ഗുരുതി കുടിപ്പോവൾ യോഗപീഠ

കാലോ അലർ കാടൽ തന്നിലന്നു പിറന്നു അലമകളായ തോന്നുന്നു ഉരഹങ്ങളാണേയം ഹരനുടെ തേരുമേ ഉടലോരുപാതി കൂറയായി ഇരുപതുമഞ്ചുമോരുപതിനറും ഹിതമോരോ പത്തുമേല്ല മതികാല ഭൈരവൻ പുരികുഴൽ താടൂ വന്ദേ.

0: ഇരേഴുപതി നാലോ പൂജകളാൽ കൊണ്ടാടേ സ്തുതേ ചാലങ്കരിച്ചിടും നവർക്ക് സന്തതി സമ്പത്ത് ഐശ്വര്യം മേൽക്കുമേൽ വർദ്ധിപ്പിക്കണം.
1: കല്ലാറ്റ് നാരായണ കുട്ടിക്കുറിപ്പും സംഘവും അവതരിപ്പിച്ച കളംപാട്ട് സമാപിച്ചു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
2: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
3: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
4: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണ്ണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ MLA സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻമന്ത്രി ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
1: ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 ഉയർന്ന് 75638 നിഫ്റ്റി 101 നേട്ടത്തിൽ 23751 വ്യാപാരം തുടരുന്നു.

സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 117,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം

0: ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ, കൊച്ചി DCP അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ VV രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവ കഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സ് വരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാദിനം. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് പന്നിയന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 പ്രതികളെ 1 തിരിച്ചറിഞ്ഞു. 2018 ഫെബ്രുവരി 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ജൂലൈ 10 നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് KP ഫെഫീഖാണ് ചുറ്റിക കൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് NSയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
3: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായുമുള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തൻ്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിൻ്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കു പോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത്, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എൻ്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൗനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം, തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണം

ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെയും മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിത്തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തൻ്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗിയെടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തൻ്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തൻ്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം, ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്. ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ച് കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിൻ്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ
പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തൻ്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ്.

0: ആണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവ് നായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
4: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കെ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ. യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി और म्यूचुअल ट्रस्ट का एग्रीमेंट है. इसी एग्रीमेंट के माध्यम से एप्टा कंट्रीज से भारत में अगले 15 वर्षों में 100 बिलियन डॉलर इन्वेस्टमेंट और 1 मिलियन जॉब्स क्रिएट करने का लक्ष्य है.
3: ഓസ്ലോയിൽ നടക്കുന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലൻഡ്, ഫിൻലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ G സുധാകരനെയാണ് പ്രോടേം സ്പീക്കർ

0: ായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ ശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ്ണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ.

0: ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം, വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനലിൽ നിന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട് പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ. സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാറ്. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷേ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും MR ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലുമൊക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചു കൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെ.

0: അവസ്ഥയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
1: കുട്ടൻ അത് മറന്നോ രാ ചുല്ലു? കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ രാ രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പോൾ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകരാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയൻറ്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനൻ്റെ നാടകമാണ്. ഈ നാടകത്തിൻ്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറേ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടിൽ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻ കുന്നെന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ് നാടകത്തിനുണ്ട്. അതാണ് എനിക്ക്

0: ഈ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായൊരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിൻ്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ പൂർണ്ണമായും ആ പാലക്കാടിൻ്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അതുതന്നെയാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ
0: മൗനസാക്ഷി.
1: അദ്ദേഹം തമിഴിൽ എഴുതി, കേസിംഗ് പരിഭാഷ ചെയ്തിരിക്കുന്നു. വിനോദ് ബാബുവാണ് അതിന്റെ രചനയും.
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷേ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യ ഉപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന്
1: കുറ്റം
0: ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം. കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: എഐയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിൽ. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും പി സി കുട്ടികൃഷ്ണൻ എന്ന റൂപും എൻ എൻ കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടി ഇരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു അതൊരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിൻ്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ സംവിധാന രംഗത്തും. എം ജി ശശികുമാറും എൻ എസ് ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു മോഹൻലാലിൻ്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിൻ്റെ മാനരസങ്ങളും ലാലിൻ്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങളിങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിൻ്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മു, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകമോ ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകത്തിൻ്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെ ഉണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്കാ.

0: അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരത്തിലെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാമുക അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇത്തരം ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നോ മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
1: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ.
2: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
1: എന്താ?
2: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി. ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
1: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
2: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ. ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
0: മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിന്നെ അവതരിപ്പിച്ച മൗന സാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. നാലാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്കേറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70s കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പുഴു. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: PC-PC-യുടെ പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
0: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി വരണാസമ്മരുടെ ഒറ്റ

0: ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
1: ടി എം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
2: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടകാവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. എനിക്ക് പ്രത്യേകം, കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയില് നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
3: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
4: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
3: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
5: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
4: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
3: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
5: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
4: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്.

0: നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
0: ഓക്കെ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
2: പിന്നെ ഈ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിനെ കൺ തുറക്കാതെ എന്നുള്ള ഏതാണ്, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അത് ഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നു. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യ അവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
3: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
4: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോടുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ റേഡിയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങൾ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ട്രെസ്റ്റിങ്ങിന്റെ പ്രാധാന്യം വളരെ അധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യാ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത്

അണ്ടർസ്റ്റാൻഡ് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനം ഭാവിയും ഇടകലർത്തിയുള്ള സറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാരന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നി. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സത്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെ നിർമ്മാണം ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകരുടെ ഇടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യം എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൽ ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്നമരണമായ മാറോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അഞ്ചു നാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാഗം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർ ജഡ്ജി മൂന്നനോടെ മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥുള്ള ജഡ്ജ്, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അപ്പൻ, അയാളുടെ കൽക്കത്തത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്ലസ് പോയിന്റ് പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിക്കും. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലുമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തി നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നുമെങ്കിലും സംഗീതത്തിന് പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണമാണ്. സംഗീതത്തിന്റെ ഏകത്തിന്റെ വളരെ അർത്ഥവത്തായ ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു, വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂന്നിലയിൽ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം, രാജവും മന്ത്രിയും അഭിമന്യു എന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിഷ്യയും ദേവി വിഗ്രഹ നിർമ്മാണവും എന്ന മോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയമുണ്ട്. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞു

കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ്. നാടകർത്തായും പ്രക്ഷാപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോടിയ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയായി. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നാടകത്തിനുള്ളത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തങ്കേ കടലിനെ കൺ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ

0: നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മോചനം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് തങ്കെ കടലിനെ തൻ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും അഹസനിരിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനിയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവര് കൃത്യിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ സഹസ്രാബ്ദത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത എത്രയും ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതൊക്കെ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളുടെ നിഷ്കാഷ്ടം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
1: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
2: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശ്ശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം

0: മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളുമൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക് അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാംബാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി
2: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ. ഓ അണ്ണാ,
1: സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിൻ്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിലും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
4: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
5: എന്താ മന്ത്രി, എന്ത് പറ്റി?
4: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
5: അതെ, അതിലെന്താ സംശയം?
4: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
5: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
6: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
4: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
5: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
4: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവു പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
5: അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
0: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്

0: അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതികവിദ്യയുടെ, ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതികവിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ, അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇൻ്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു നാടകമായിരുന്നു, ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷേ എനിക്കിതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്, അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിൻ്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
1: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിൻ്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
2: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം May 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ മോട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തൻ്റെ തടിമുടിക്കുകൊണ്ട് നേടിയെടുത്ത നേതാവിൻ്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയലകള ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തി നോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള

ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4-ാം ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു രണ്ടു തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തെത്തി നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിൽ ഉണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, മോനാ നായർ, ജയൻ ചേർത്തലമൂ പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ഒരു എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5-ാം ദിനം മെയ് 14 വ്യാഴാഴ്ച ശൂർ നിലയം അവതരിപ്പിച്ചത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള നെയ്യിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15-ാം തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗന സാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, ആകാശവാണി ജീവനക്കാരൻ കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാൺക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടകസങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക്

0: vous les gars.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്. സമയം 5:58:20.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: May 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എൻ്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
0: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം, അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണ്ണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിൻ്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു, ഇത് റേഡിയോ നാടകോത്സവത്തിൻ്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ഇനി 2 മണിക്ക് മിഡ് ന്യൂസ് ഡൽഹിയിലേക്ക്.

0: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, ബേബി അശ്വേത. സംവിധാനം പി എ ബിജു.
1: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമ്മലഡോവ് മരണത്തിന്റെ വക്കിലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനയ്ക്ക് മർമ്മലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമ്മലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ടക്കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിൻ്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ പോലെങ്ക തുടങ്ങിയവരും റസ്കോൾനിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമ്മലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു പ്രണിത ഹൃദയയായി കാതറീന.
2: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
3: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
2: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കു വകയില്ലേ?
3: ഒട്ടുമല്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
4: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴിമാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
2: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
3: ശരി.
2: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരം

0: വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചെലവഴിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് അരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ല ഇത്. അച്ചോ, മാപ്പാക്കുക.
0: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂ, നിൽക്കൂന്നേ.
1: ഏതാണ്, ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചതാരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
0: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചെല്ലൂ പൊലങ്കാന്ന്.
1: നിന്റെ പേരാണോ പൊലങ്ക?
0: അതെ.
1: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
0: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
1: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തല ചായച്ച് അവൾ കരയുന്നുവല്ലോ.
0: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
1: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
0: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
1: അതെന്താ കാര്യം?
0: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
1: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
0: പിന്നെ അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാ ഗീതങ്ങൾ.

0: മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
1: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ചു സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കും.
0: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
1: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
0: നാളെ വരുമോ?
1: വരും. പോട്ടെ.
0: ടാറ്റാ.
1: ടാറ്റാ. റസ്മുഖിന്റെ വീടടുത്തല്ലേ, പാലുകാച്ചിന് പോണം. അവന്റെ പന്തയം ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ. പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, കാത്തറീന സിന്ധു വിജയൻ, പോലങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: ഇപ്പോൾ ടി ആർ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. രാമകൃഷ്ണരു മനകബന്ധുരു, തിലങ്ക് രാഗം, മിശ്ര ചാപ്പുതാളം, പുരന്ദരദാസരുടെ കൃതി.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് ടി ആർ സുബ്രഹ്മണ്യം, തിരുവഴു ശിവാനന്ദൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ എന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ചിത്രം ഉദയപുരം സുൽത്താൻ.

അടുത്ത ചിത്രം ഈ പുഴയും കടന്ന്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, പാടിയവർ യേശുദാസ്, എം ജി ശ്രീകുമാർ, ചിത്ര, സുജാത എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഓം ശാന്തി ഓം, ജബ് വി മിറ്റ് എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഇന്നലെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
1: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം. ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ദേവാസുരം എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയും എം ജി രാധാകൃഷ്ണനും ചേർന്നൊരുക്കി എം ജി ശ്രീകുമാർ, അരുന്ധതി എന്നിവർ പാടിയത്.

0: ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40 ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം. ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയിയേ സുൻതേ ഹേ അതുല്യ എ കി വാർത്ത നാസിറ ശർമ്മക്ക് രചനാവോ മേ അസ്തിത്വ കി തലാഷ്.
3: ആധുനിക് ഹിന്ദി സാഹിത്യ മേ മഹിളാ സാഹിത്യകാരോ കാ യോഗദാൻ മഹത്വപൂർണ്ണ രഹാ ഹേ. ഇന് മഹിളാ സാഹിത്യകാരോ നെ അനേക സമസ്യാവോ കെ വിരുദ്ധ് അപ്നി കലം ചലായി ഹേ. നാസിറ ശർമ്മ ഭി വർത്തമാൻ സമസ്യായേം പരിവേശജന്യ യഥാർത്ഥതാ സംവേദനായേം ഔർ ഭാവബോധ ആദിക്കോ ലേക്കർ സഫലതാപൂർവക് സാഹിത്യിക് സൃഷ്ടിയാം രചി ഹേ. നാസിറ ശർമ്മ കി രചനാവോ സേ ഗുസർനെ സേ യഹ് പതാ ചൽതാ ഹേ കി ഉനോംനെ കേവൽ അപ്നി രചനാവോ മേ സമസ്യാവോ കാ ചിത്രൻ ഹി നഹീം ഉന് സമസ്യാവോ കാ സമാധാൻ ഖുദ് ഢൂഢ്നേ കാ പ്രയാസ് ഭി കിയാ ഹേ. നാസിറ ശർമ്മജിനെ അപ്നി രചനാവോ മേ ഹർ വർഗ കാ ഹർ പ്രാന്ത് ദേശ് കെ ലോഗോ കി സമസ്യാവോ കോ ദർശായി ഹേ. ഉൻകി രചനാവോ മേ അപ്നി അസ്തിത്വ കോ ബനായ രക്നേ കെ ലിയേ സംഘർഷ കർനേ വാലി കൈ പാത്രോ കോ ഹം ദേഖ് സക്തേ ഹേ. ആധുനിക് യുഗ് മേ സംയുക്ത പരിവാർ കെ വികടൻ തഥാ ഏകൽ പരിവാർ കെ ആഗമൻ കെ കാരൻ പാരിവാരിക് സംബന്ധോ മേം കൈ സമസ്യായും ഉത്പന്ന ഹുയി ഹേ. ഐസി സമസ്യാവോ കോ സുൽച്ചാക്കർ അപ്നി അസ്തിത്വ കോ ബനായ രക്നേ കെ ലിയേ സംഘർഷരത് കൈ പാത്ര നാസിറ ജി കി രചനാവോ മേം ഹം ദേഖ് സക്തേ ഹൈ. നാസിറ ശർമ്മ കാ ഉപന്യാസ്

0: ആകാശവാണി തൃശൂർ. ലയവിന്യാസം.
1: തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. ആദിതാളം സമം.

0: നിങ്ങൾ കേട്ടത് ലയവിന്യാസം,
1: തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
4: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മലയാളം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക്. SSK കൊടകര BRCയിൽ ഫിസിയോ, സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകളുടെ ഒഴിവുകളുണ്ട്. യോഗ്യതയുള്ളവർ പുതുക്കാട് GVHSS സ്കൂൾ വളപ്പിലെ BRC ഓഫീസിലോ 9447524856 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447524856. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം. യോഗ്യത SSLC തത്തുല്യം. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച അതോറിറ്റി നൽകുന്നത്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ

നൽകുന്നത് ആരോഗ്യ പ്രവർത്തക പരിശീലന സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ, ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ: ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 25 5 മുൻപായി സീനിയർ സൂപ്രണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചാലക്കുടി, നായരങ്ങാടി, കോടശ്ശേരി PO, തൃശൂർ 680721 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പട്ടിക വിഭാഗ വർഗവിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480296000. നമ്പർ ആവർത്തിക്കാം: 0480296000. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
8: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
12: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
13: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
14: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
15: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
12: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
13: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
12: റീഗൽ ജ്വല്ലേഴ്സ്,
13: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
7: ഫോൺ 94-97-45-79-70.
17: ആകാശവാണി തൃശൂർ, അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല, സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സ്മൈൽ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:40-10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 വയലും വീടും, ചെറിയ ജീവൻ, വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗകേരളം, 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ, ഡോക്ടർ KS രവികുമാറിന്റെ പ്രഭാഷണം. തുടർന്ന് സി അനൂപ് അവതരിപ്പിച്ച കഥ, കാണാതായ കപ്പൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഗണേശ സുപ്രഭാതം, KS ചിത്രപാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 7:00 പുലരിപ്പൂക്കൾ. സൈമർ ദ വുമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഹരിതം. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്ന

0: മംഗളം സേവന വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൌണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം. 9:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12:10 കുമ്മാട്ടി കളിപ്പാട്ട് ഈ പ്രഭാവതിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര. 1:00 പ്രിയഗീതം. 2:15 തുടർ നാടകം ദസ്തവേസ്കിയുടെ കുറ്റവും ശിക്ഷയും ഭാഗം 24 നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ, ജി ചന്ദ്രശേഖരൻ നായർ മൃദംഗം. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ആകാശവാണി തൃശൂർ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ തീൻമേശകളിൽ നിന്നും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സമീകൃത ആഹാരമാണ് മുട്ട. എല്ലാവിധ പോഷകങ്ങളും അടങ്ങിയ പാലും മുട്ടയും കുട്ടികളുടെ ആഹാരക്രമങ്ങളിൽ നിത്യേന ഉൾപ്പെടുത്തുന്നതിൽ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വീട്ടമ്മമാരും ഫാമുകളിലും ഉൽപ്പാദിപ്പിക്കുന്ന മുട്ട നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മൂന്നിലൊന്നു പോലും ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശുദ്ധമായ നാടൻ മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുള്ള നമ്മുടെ നാട്ടിൽ മുട്ട ഉൽപ്പാദനം ഏറെ സാധ്യതകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ആമുഖമായി മുട്ടയുടെ കാര്യം പറഞ്ഞെങ്കിലും ഇന്ന് നാം പോകുന്നത് 20 വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം മറ്റ് വൈറ്റ് കോളർ ജോബിനുള്ള സാധ്യതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് കടന്നുവന്ന ഒരു യുവാവിന്റെ ഫാമിലേക്കാണ്. ഈ രംഗത്തെ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കിയ ഇദ്ദേഹം ആസാം റൈഫിൾസിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ സമയം പാഴാക്കാതെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നാടൻ കോഴികളെ വളർത്തി ഈ രംഗത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത്. നല്ലൊരു വരുമാനമാർഗം എന്നതിലുപരി സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റൊരു സംരംഭത്തിനുകൂടി ഇദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി. നാടൻ മുട്ടയുടെ സംഭരണത്തിനും വിതരണത്തിനുമായി കരകുളത്ത് ആരംഭിച്ച ഫാം ഫ്രഷ് എഗ് സൊസൈറ്റി ഇന്ന് വളരെ

0: വളരെ നന്നായി പ്രവർത്തിച്ചു പോരുന്നു. ഇതിലൂടെ ചെറുകിട വ്യാവസായിക കർഷകരുടെ മുട്ട വിപണനത്തിനുള്ള ഒരു വാതിൽ കൂടി തുറക്കുകയാണ്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര മുട്ടകളായാലും അത് ഈ സൊസൈറ്റി വഴി വിറ്റഴിക്കാം എന്നത് കർഷകർക്കും ഏറെ ആശ്വാസകരമാണ്. ഇനി നമുക്ക് ഈ വ്യക്തിയെ പരിചയപ്പെടാം അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ കരകുളം കൃഷിഭവൻ പരിധിയിലെ പ്ലാവിള അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയകുമാറാണ് കോഴി വളർത്തൽ അഭിമാനകരമായ ഒരു തൊഴിലായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ശ്രീ അജയകുമാറിന്റെ മുട്ടക്കോഴി വളർത്തലിന്റെ വിശേഷങ്ങളും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളും എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: ഈ ഒരു മുട്ടക്കോഴി വളർത്തൽ എന്നുള്ള ഒരു സംരംഭം അത് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം?
1: എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഒരു കൃഷിക്കാരാണ്. പണ്ട് തൊട്ടേ നമുക്ക് കാർഷിക വൃത്തിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായിരുന്നു. പശു, ആട്, കോഴി എന്നിവ നമ്മളൊപ്പം തന്നെ അച്ഛനും അമ്മയും അതിനെ കൂടെ പരിപാലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം, പിന്നെ അതിൻ്റെ ഒരു സന്തോഷം, ഇതെല്ലാം നമ്മൾ ആദ്യം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഉടൻ തന്നെ എൻ്റെ വേറെ സമയം പാഴാക്കാതെ മുട്ടക്കോഴി വളർത്തൽ തന്നെ ആരംഭിക്കാനുണ്ടായ കാരണം.
0: തുടക്കത്തില് മുട്ടക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എവിടുന്നാണ് വാങ്ങിയത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ആദ്യമായിട്ട് ഞാൻ ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് എനിക്കിതിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. ഇപ്പോൾ എനിക്കും ചേട്ടനും വിമുക്ത ഭടനാണ്, പുള്ളിയുടെ പേര് വിജയകുമാറാണ്. അപ്പം ഞാനും ചേട്ടനുമായിട്ടാണ് ചെയ്യുന്നത്, രണ്ട് ഫാമായിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4000 കോഴിയോളം ഇപ്പം നമുക്കുണ്ട്.
0: അതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: പരിചരണം നമ്മൾ ആദ്യം എടുത്തത് ഒരു 60 ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. 500 കോഴി വെച്ച് നമ്മൾ രണ്ടുപേരും ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത്രയും ഏകദേശം 4000 കോഴികളെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പുറത്തുനിന്ന് വരുന്ന BB380 എണ്ണം കോഴികളാണ് നമ്മൾ കൂടുതൽ മുട്ടയ്ക്കായിട്ട് നമുക്ക് എടുക്കുന്നത്. കാരണം അതാകുമ്പം വർഷത്തിൽ ഏകദേശം ഒരു 300 മുട്ടയോളം നമുക്ക് കിട്ടും. അപ്പം നമുക്കത് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോഴി എടുക്കുന്നത് സമഗ്രം എന്നാണ്.
0: അപ്പോൾ ഈ 60 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളെയാണല്ലോ വാങ്ങുമെന്ന് പറഞ്ഞത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അതിന് എന്തൊക്കെയാണ് പ്രത്യേക പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്?
1: അത് 60 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വലുതായിട്ടുള്ള ഒരു പരിചരണം ആവശ്യമില്ല. നമുക്ക് ആദ്യമായിട്ട് അത് നമ്മൾ കേജ്, കാരണം നമ്മൾ തുറന്നുവിട്ട് വളർത്തുന്നതല്ല. കാരണം തുറന്നുവിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ കോഴി നമുക്ക് പരിചരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കേജിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ആ എഫർട്ട് വളരെ കുറയും. പിന്നെ നമുക്ക് തീറ്റ, മെഡിസിൻസ്, വെള്ളം ഇതിൻ്റെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് എക്സ്പെൻസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേജിൽ എടുക്കുമ്പോഴുള്ള ഏറ്റവും കൂടുതലുള്ള പ്രിഫറൻസ്. പിന്നെ 60 ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ലെയർ ഗ്രോവർ, ആ ഗ്രോവർ തീറ്റ കൊടുത്ത് ഏകദേശം ഒരു 3.5 മാസത്തോളം കൂടി ഈ ഗ്രോവർ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്ത് പിന്നെ ബാക്കി അതിൻ്റെ സപ്ലിമെൻറ്റ്സ്, കാൽസ്യത്തിൻ്റെ കുറവാണെങ്കിൽ കാൽസ്യം, പിന്നെ വൈറ്റമിൻസ് ഇതെല്ലാം കൊടുക്കുക. കൊടുത്ത് ഏകദേശം കോഴി മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഈ ഗ്രോവർ തീറ്റ ഒരു 15 ദിവസത്തോളം, ഒരു നേരം ഗ്രോവറും വൈകുന്നേരം ആകുമ്പോൾ ലെയർ മാഷ് അതിലോട്ടങ്ങ് മാറുക. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ മുട്ട ഒരു 4.5 മാസത്തോടുകൂടി ഏകദേശമുള്ള എല്ലാ കോഴിയും മുട്ടയിട്ട്. നമ്മളിപ്പം പുറത്തുള്ള ഏജൻസികളിൽ നിന്ന് വലുതായിട്ട് നമ്മൾ കോഴി എടുക്കുന്നില്ല. കാരണം ഇപ്പം നമുക്ക് കേരള സർക്കാരിൻ്റെ ഒരു നല്ല സംരംഭമായ കെപ്കോയിൽ നിന്ന് നമുക്ക് കുഞ്ഞെടുക്കുന്നുണ്ട്, 1 day chicks. ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പുറത്തുനിന്ന് എടുക്കുന്നേക്കാളും വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കെപ്കോയിൽ നിന്ന്. പിന്നെ മാക്സിമം കർഷകർ 1 day chicks എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ലാഭകരമാക്കാൻ പറ്റും.
0: ഈ ഫാമിൽ നിന്ന് ശരാശരി ഒരു ദിവസം എത്ര മുട്ടയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
1: നമുക്ക് ഏകദേശം ഒരു 3000 മുട്ടയോളം നമുക്ക് ദിവസം കിട്ടുന്നുണ്ട്.
0: ഇത്രയും മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വിപണനമൊക്കെ എങ്ങനെയാണ്?
1: അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിപണനം. അതിന് ഒരു സൊല്യൂഷൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിച്ചാലോ എന്നുള്ള ഒരു ആശയം വരികയുണ്ട്. കാരണം നമ്മൾ കുറെ കർഷകർ, അപ്പോൾ ഇപ്പം നമുക്കൊരു ഫാം ഫ്രഷ് എക് സൊസൈറ്റി കരകുളം എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സൊസൈറ്റി ത്രൂ ആണ് ഇപ്പം നമ്മൾ മുട്ട വിറ്റഴിക്കുന്നത്.
0: മുട്ടയുടെ സംഭരണത്തിനായി ഒരു സൊസൈറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ?
1: നമ്മൾ കുറച്ച് കർഷകർ ചേർന്നാണ് ഈ സൊസൈറ്റി രൂപീകരിച്ചത്. നമ്മൾ അതിൽ 7 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ്സും ഒരു 70-75 കർഷകരും ഉണ്ട്. അത് നമ്മൾ ഈ തിരുവനന്തപുരം ജില്ല ബേസാക്കിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചിട്ട് തിരുവനന്തപുരം ജില്ലയുടെ എവിടെയുള്ള കർഷകർക്ക് നമ്മുടെ അവിടെ മുട്ട കൊണ്ടുവരാം. 5000 മുട്ടയാണ് നമ്മളൊരു ലിമിറ്റേഷൻ വയ്ക്കുന്നത്. 5000 മുട്ട കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്ത് അവർക്ക് അപ്പോഴും തന്നെ പേയ്മെൻറ്റും കൊടുത്തിട്ട് ആ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ചെറിയ കട മുതൽ വലിയ ഷോപ്പ് വരെ നമ്മൾ മുട്ട എത്തിക്കുന്നു. ഫുട്പാത്തിൽ വരെ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 5000 മുട്ട തന്നെ വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് ഏകദേശം ആഴ്ചയിൽ ഒരു 50,000 മുട്ടയെ കൂടുതൽ നമ്മുടെ സൊസൈറ്റി മുട്ട വിൽക്കാൻ കഴിയുന്നുണ്ട്.
0: മുട്ട കർഷകരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ്, എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് എടുക്കുന്ന മുട്ടയ്ക്ക്?
1: സൊസൈറ്റി പോയി മുട്ട കളക്ട് ചെയ്യുന്നിടത്ത് ദൂരവും ഇപ്പം ക്വാണ്ടിറ്റിയും കുറയുകയാണെങ്കിൽ അവിടെ നമുക്ക് പൈസ കുറച്ച് കൊടുക്കാനേ പറ്റുള്ളൂ.

0: ക്വാണ്ടിറ്റി കൂടുകയാണെങ്കിൽ നമുക്ക് ദൂരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കും. പിന്നെ നമ്മുടെ സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എല്ലാവർക്കും കർഷകന് ഒരു 10 മിനിറ്റ് കൂടുതൽ പേയ്മെൻറ്റ് വാങ്ങാൻ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു എല്ലാവരുടെ ഒരു നിബന്ധനയും ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5000 മുട്ട നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3000-4000 മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോയി കളക്ട് ചെയ്യും. സൊസൈറ്റി കൊണ്ടുവരുന്നവർക്ക് എത്ര വേണം കൊണ്ടുവരാം, പക്ഷെ അതും നമുക്ക് ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയണം. കാരണം മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇത്ര വഴിയുണ്ട്, നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പം പുതുതായിട്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ തിരക്കിയിട്ട് അവർ കൊണ്ടുവരണം.
1: പൂർണ്ണമായിട്ടും അപ്പോൾ ഈ നാടൻ മുട്ടകൾ മാത്രമാണ് ഈ സംഭരിച്ച് നമ്മൾ സൊസൈറ്റി വഴി കൊടുക്കുന്നത് അല്ലേ?
0: അതെ അതെ, പൂർണ്ണമായിട്ടും നാടൻ മുട്ടയാണ്. അതിൽ കൂടുതലും നമുക്ക് കിട്ടുന്നത് BV380 മുട്ടയാണ്. ഇപ്പം നാടൻ കോഴിയുടെ അതേ ജനസിൽ ഉൾപ്പെട്ടത് BV380 കോഴിയാണ്. അതിൽ കൂടുതലൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം വർഷത്തിൽ ഒരു 300 മുട്ടയെ കൂടുതൽ അതിന് കിട്ടുന്നുണ്ട്. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൈരളി, ഗ്രാമശ്രീ, ബാക്കി തുറന്നു വിട്ട് വളർന്ന കോഴിയുടെ മുട്ടയും നമുക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാ നാടൻ മുട്ട എന്ന ലേബിൾ തന്നെയാണ് കൊടുക്കുന്നത്.
1: അപ്പൊ ഈ സൊസൈറ്റി വഴി കളക്ട് ചെയ്യുന്ന മുട്ടകൾ നമ്മൾ എങ്ങനെയാണത് വിൽപ്പന നടത്തുന്നത്?
0: തിരുവനന്തപുരം ജില്ലയിലെ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് വികാസ് ഭവനിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എല്ലാം നമ്മുടെ വണ്ടി പോയി മുട്ട വിറ്റിട്ടുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ഷോപ്പുകളിലും തന്നെയാണ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അവർ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവർ മുട്ട എടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചെറിയ ചെറിയ കർഷകർക്കും ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ കച്ചവടം ഇപ്പോൾ എല്ലാ സമയത്തും ഒരേ കണക്കിന് അവർക്ക് മുട്ട കിട്ടത്തില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 മുട്ടയുടെ കുറവുണ്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മുട്ട കൊടുക്കും. കാരണം അവർ ആ കടയിൽ അവർക്ക് ആ ഗ്യാപ്പ് വരാൻ പാടില്ല, എങ്കിൽ അവർ നമ്മുടെ നിന്ന് മുട്ട എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കർഷകരെയും കസ്റ്റമേഴ്സിനെയും ഏത് രീതിയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട്.
1: ഇതിൽ നിന്നും താങ്കൾക്ക് മികച്ചൊരു വരുമാനം നേടാൻ സാധിക്കുന്നുണ്ടോ?
0: തീർച്ചയായും എനിക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. നല്ലൊരു വരുമാനം കിട്ടിയാലേ എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ആ വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കോഴിയിൽ നിന്ന് കുറഞ്ഞത് 1 രൂപ തൊട്ട് 1.5 രൂപ വരെ നമുക്ക് ലാഭം കിട്ടും. കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗവൺമെൻറ് ജോലിക്കോ അല്ലെങ്കിൽ നമുക്ക് പുറം രാജ്യങ്ങളിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഇതിനനുബന്ധമായിട്ട് ഒരുപാട് തൊഴിൽ സംരംഭം ഇതിലുണ്ട്. ഇതിലോട്ട് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. കാരണം അതിനുള്ള വരുമാനം കിട്ടുമോ ഇല്ലേ എന്നുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സംശയമുണ്ട്. പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ നമ്മളെക്കാളും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് നല്ല ആശയങ്ങളുണ്ട്, അവർ നമ്മളെക്കാളും ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. പല കാരണം കൊണ്ടും അവരിതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് തൊഴിൽ സാധ്യത ഉണ്ട്. വരുമാനം പറഞ്ഞത് തന്നെ ഒരു ദിവസമാണ്. അതായത് എനിക്ക് ഏകദേശം ഒരു 3000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു 4000-4500 രൂപ വരെ കിട്ടും വരുമാനം.
1: ഈ മുട്ടക്കോഴി വളർത്തൽ ആരംഭിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു എമൗണ്ട് വേണമല്ലോ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ താങ്കൾക്ക് എങ്ങനെയാണ് ഇത് തുടങ്ങാനായിട്ട് ലോണോ അതോ എന്തെങ്കിലും സർക്കാർ സഹായങ്ങളോ കിട്ടിയിട്ടുണ്ടായിരുന്നോ?
0: അഗ്രികൾച്ചർ ലോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പം പലവിധ ലോണുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് മാനേജേഴ്സ് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരപ്പെടും എന്ന് അവർ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ അവരുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പലിശ എടുത്ത് ലോൺ എടുത്ത് നമുക്ക് കോഴി വളർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് മാക്സിമം ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണുകളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്. അവർ അതിനുള്ള ഗൈഡ് ലൈൻസും അവർ തരും എന്നെനിക്ക് ഉറപ്പാണ്.
1: മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രയും നേരം വിശദമായി പറഞ്ഞു തന്ന താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: സ്വന്തമായി 10 കോഴിയുണ്ടെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനും ബാക്കിയുള്ളവ നല്ല വിലയ്ക്കും വിൽക്കാം എന്ന കാര്യം ബോധ്യപ്പെട്ടല്ലോ. വനിതകൾക്കും ആരംഭിക്കാവുന്ന ഈ ചെറുകിട വ്യവസായത്തിന്റെ സാധ്യതകൾ മനസ്സിലായല്ലോ. തിരുവനന്തപുരം ജില്ലയിലെ കരകുളം അയണിക്കാട് പ്രസന്ന ഭവനത്തിലെ വിമുക്ത ഭടനായ ശ്രീ അജയ്കുമാറിന്റെ കോഴി വളർത്തലും ഫാം ഫ്രഷ് എഗ് സൊസൈറ്റിയുടെ വിശേഷങ്ങളുമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരറിയിപ്പ്. കെ അക്ടക് ലോഞ്ച് പാഡിന്റെയും ഫ്യൂസലേജ് ഇന്നവേഷന്റെയും ആഭിമുഖ്യത്തിൽ സർട്ടിഫൈഡ് ഡ്രോൺ പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ 5 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. May 25 മുതൽ 29 വരെ മാർ അത്തനേഷ്യസ് കോളേജ് കോതമംഗലത്ത് വച്ചാണ് പരിശീലനം നടക്കുന്നത്. ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഡ്രോൺ ഓപ്പറേഷൻ, DGCA മാനദണ്ഡങ്ങൾ, ഫ്ളൈയിംഗ് പരിശീലനം, സുരക്ഷാ നടപടികൾ, കാർഷിക മേഖലയിലെ ഡ്രോൺ പ്രയോഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര പരിശീലനമാണ് പരിപാടിയിൽ ഒരുക്കിയിരിക്കുന്നത്. പരിശീലനത്തിന്റെ ഭാഗമായി പ്രായോഗിക ഡ്രോൺ ഫ്ളൈയിംഗ് സെഷനുകൾ, ലൈവ് ഡെമോകൾ, വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ എന്നിവയും

0: ഉണ്ടായിരിക്കുന്നതാണ്. ഡ്രോൺ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ നിലവാരത്തിലുള്ള പരിശീലനവും ലൈസൻസിംഗ് ബോധവത്കരണവും നൽകുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ഡ്രോൺ ലൈസൻസ് നേടുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവസംരംഭകർക്കും സാങ്കേതികവിദ്യയിൽ താൽപ്പര്യമുള്ളവർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തകർക്കും പങ്കെടുക്കാവുന്നതാണ്. പരിമിത സീറ്റുകളാണ് ഉള്ളത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9995624888 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995624888.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: వాణి.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണ രൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ

0: പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: that Mr. Pradhan directed that all gaps identified in the earlier examination process must be comprehensively addressed and eliminated. The minister emphasized that re-examination must be conducted in a secure, seamless and foolproof manner under stringent security protocols. The Supreme Court today for the first time allowed euthanasia for rabid, incurably ill or demonstrably dangerous stray dogs, citing the need to protect human life and public safety. Meanwhile, the top court also dismissed pleas seeking a recall of its earlier order on the relocation and sterilization of stray canines, as it observed that the right to live with dignity encompasses the right to move freely without the threat of harm from dog bite attacks. In West Bengal, Trinamool Congress candidate Jahangir Khan today announced the withdrawal of his nomination for the by-election to the Falta Assembly constituency to be held on Thursday. Mr. Khan in a statement said his decision was aimed at ensuring peace and development in the region and welcomed the special package announced for Falta by the new BJP-led government. With Khan out of the fray, the contest will now be among BJP candidate Debangshu Panda, Congress nominee Abdul Razak Mullah and CPIM candidate Sambhunath Kurmi. Defence Minister Rajnath Singh reached Seoul today on a three-day official visit to South Korea after concluding his Vietnam tour. In a social media post, Mr. Singh said the visit is aimed at further strengthening India-Republic of Korea defence cooperation and strategic partnership. The Kremlin today confirmed that Russian President Vladimir Putin will attend the BRICS summit scheduled to be held in September this year in New Delhi under India's chairmanship. The Russian embassy in South Africa, in a post on social media post, cited an aide to Putin, Yuri Ushakov, as saying that the Russian president will attend the summit on 12th and 13th of September. In cricket, the Indian squads for the Test and ODI series against Afghanistan were announced today with several notable changes across both formats. Wicketkeeper batter Rishabh Pant has been removed as vice-captain of the Test side and also dropped from the ODI squad. Wicketkeeper batter KL Rahul has been named the new vice-captain of the Test team to be led by Shubman Gill. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. പുനർനടീലിനും സൂചി നടക്കലിനുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേര ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോ തെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറബ്രൽ പാൾസി, ഓട്ടിസം, നാഡി, പേശി, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൗകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ

0: ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ ജക്കസഭാസ് നിർവഹിച്ചു. ദിനാചരണത്തിനനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, കുറുക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക, കെട്ടിടത്തിന് അകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ യിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗ്രഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മസിൽ, പേശി എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഉത്തരം: ചെറിയ എലി. പേശികളുടെ ചലനം ചർമ്മത്തിലൂടെ എലി ഓടുന്നതുപോലെ തോന്നിപ്പിച്ചതുകൊണ്ടാണ്. പുരാതന കാലത്ത് മസ്കുലസ് എന്ന പദം പേശികളെ വിശേഷിപ്പിക്കുവാൻ ഇടയാക്കിയത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: മസിൽ അഥവാ പേശി എന്ന പദത്തിന്റെ ഉൽപ്പത്തി ലാറ്റിൻ ഭാഷയിലെ മസ്കുലസ് എന്ന വാക്കിൽ നിന്നാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ചെറിയ എലി. പേശികളുടെ ചലനം ചർമ്മത്തിലൂടെ എലി ഓടുന്നതുപോലെ തോന്നിപ്പിച്ചതുകൊണ്ടാണ് പുരാതന കാലത്ത് മസ്കുലസ് എന്ന പദം പേശികളെ വിശേഷിപ്പിക്കുവാൻ ഇടയാക്കിയത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം: ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അത് മനസ്സിലാക്കാൻ മാത്രമേയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ഇതാണ്. അതുവഴി നമുക്ക് ഭയം കുറയ്ക്കാം. മേരി ക്യൂറി. ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അത് മനസ്സിലാക്കാൻ മാത്രമേയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം ഇതാണ്. അതുവഴി നമുക്ക് ഭയം കുറയ്ക്കാം. മേരി ക്യൂറി. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04 87 2 3 2 3 5 7 1, മറ്റൊരു നമ്പർ 04 87 2 3 2 3 5 7 2. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി

വരെ. ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 04 8 7 2 3 2 3 5 7 1. മറ്റൊരു നമ്പർ 04 8 7 2 3 2 3 5 7 1, ക്ഷമിക്കണം 7 2. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: अवदत् यत् वर्तमान वैश्विक परिस्थितिः भूराजनैतिक अनिश्चितताः च भारतस्य कृते व्यापार प्रतिक्रियां सुदृढं कर्तुं द्रुततर परिष्कारान् स्वीकर्तुं महत्तर स्थितिस्थापकाया निर्माणं कर्तुं आपूर्तिश्रृङ्खलाः सुदृढां कर्तुं च अवसरत्वेन द्रष्टव्यम्। रूसदेशस्य राष्ट्रपतिः व्लादिमीर पुतिनः चीनदेशस्य राष्ट्रपतिना शी चिनफिङ्ग वर्येण सह मेलनं करिष्यति। क्रेमलिन इत्यस्यानुसारम् उभौ नेतारौ आर्थिक सहयोगस्य विषये प्रमुखेषु प्रादेशिक वैश्विक विषयेषु च चर्चां करिष्यतः। एषा यात्रा चीन रूस मैत्रीसन्धेः 25 वर्षाणाम् उपलक्ष्ये आचर्यते। एषा वार्ता तदा अभवत् यदा वैश्विक भूराजनैतिक संघर्षस्य मध्ये चीनदेशः अमेरिकादेशेन रूसदेशेन च सह स्वस्य सम्बन्धान् सन्तोलयति। युक्रेन द्वन्द्वस्य विषये पाश्चात्य प्रतिबन्धानाम् अनन्तरम् अपि चीनदेशः रूसदेशस्य बृहत्तमः वाणिज्यिक सहभागी रूसदेशस्य तैल प्राकृतिकेन्धनस्य प्रमुखः क्रेता चास्ति। आईपीएल क्रिकेट क्रीडायाम् अद्य सायं 7:30 जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखीकरिष्यति। रॉयल चैलेंजर्स बेंगलुरु गुजरात टाइटन्स सनराइजर्स हैदराबाद दलानि च पूर्वमेव प्ले ऑफ क्रीडायां प्रविष्टवन्तः। मुंबई इंडियंस लखनऊ सुपर जायंट्स दले स्पर्धातः बहिः गतवन्तः। पंजाब किंग्स राजस्थान रॉयल्स चेन्नई सुपर किंग्स दिल्ली कैपिटल्स कोलकाता नाइट राइडर्स दलानि अधुनापि अंतिम स्पर्धा याम संति। अन्ते मुख्य वार्ताः पुनः एकवारम्। प्रधानमंत्री नरेन्द्र मोदी ओस्लो नगरे तृतीये भारत नॉर्डिक शिखर सम्मेलने भागं भजितवान्। यस्योद्देश्यं प्रौद्योगिकी पुनर्नवीकरणीय ऊर्जा रक्षा व्यापार क्षेत्रे सुसहकारं सुदृढीकरणमस्ति। प्रधानमन्त्रिणा मोदिना स्वीडन देशस्य समकक्षीयेण उल्फ क्रिस्टर्सन इत्यनेन सह संयुक्त लेखे वैश्विक अनिश्चिततावधौ सहभागितायाः विषये अवधानं प्रदत्तम्। आईपीएल क्रिकेट क्रीडायाम् अद्य सायंकाले जयपुरे राजस्थान रॉयल्स दलं लखनऊ सुपर जायंट्स दलं सम्मुखी करिष्यति। इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ്

0: ും രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും സണ്ണി ജോസഫിന് അശോകയും കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത എം ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും മൻമോഹൻ ബംഗ്ലാവ് ഒ ജെ ജനീഷിനും റോസ് ഹൌസ് സി പി ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ എംഎൽഎയുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, സി ഡി എസ് ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവുനായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എ ബി സി ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: യു ഐ ഡി എ ഐ നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു.

സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ എസ്സിയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ കെ.എൽ രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,600.

0: ടെസ്റ്റിൽ കെ എൽ രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75,201, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23,618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 600 രൂപ വർദ്ധിച്ച് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131-ആയി ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത് രചന സത്യനന്ദിക്കാട്, സംഗീതം ജോൺസൺ.

അബ്രഹാമിന്റെ സന്തതികൾ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ശ്രേയ ഘോഷാലും സംഘവും പാടിയതും.

0: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി

0: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ? ഇന്ന് വയലും വീടും പരിപാടിയിൽ ചെറിയ ജീവി വലിയ രക്ഷകൻ പ്രത്യേക പരിപാടി കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ചെറിയ ജീവികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ചെറിയ ജീവികൾ മനുഷ്യജീവിതത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും നൽകുന്ന സംഭാവന അതുല്യമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ പരിപാടി ചെറിയ ജീവികളുടെ ലോകത്തേക്ക് ഒരു മനോഹര യാത്രയാണ്. ചെറിയ ജീവി വലിയ രക്ഷകൻ, പ്രത്യേക പരിപാടി.
2: അമ്മേ, നാളെ സ്കൂളിൽ ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. നിനക്ക് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാമോ?
2: തേനീച്ച തേൻ തരുന്ന ജീവിയാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ?
0: പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തേനീച്ചയെന്നറിയാം. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ നിന്റെ ടീച്ചറിനോട് തന്നെ ചോദിക്ക്.
2: ശരി അമ്മേ.
3: അനു, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ. നാളെ ലോക തേനീച്ച ദിനമാണ്. പ്രസംഗം തയ്യാറാക്കിയോ?
2: സോറി ടീച്ചർ, ഞാനത് തയ്യാറാക്കിയില്ല. എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മെയ് 20 ലോക തേനീച്ച ദിനമായി തിരഞ്ഞെടുത്തതെന്ന് ടീച്ചർ പറഞ്ഞു തരാവോ?
3: തേനീച്ച വളർത്തലിന്റെ പിതാവായി അറിയപ്പെടുന്ന ആന്റൺ ജാൻസയുടെ ജന്മദിനമാണ് മെയ് 20.
2: ആരാണ് ഈ ലോക തേനീച്ച ദിനം പ്രഖ്യാപിച്ചത്?
3: യുണൈറ്റഡ് നാഷൻ ആണ്. 2017

0: ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
1: ടീച്ചർ, സത്യത്തിൽ ഈ തേനീച്ചകൾ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
0: തേനീച്ചകൾ ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. തേനീച്ചകൾ പരാഗണം നടത്തുന്നു, അതായത് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരാഗം കൊണ്ടുപോകുന്നു.
1: അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ചെടികൾക്ക് ഫലം ഉണ്ടാകുന്നത്?
0: അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, പല ഭക്ഷ്യവിളകളും തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു തേനീച്ച വളർത്തൽ വിദഗ്ധനോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് കാണുകയും ചെയ്യാം.
1: ശരി ടീച്ചർ.
0: നമസ്കാരം രാജൻ സാർ, ഞങ്ങൾ അങ്ങയുടെ ഫാം കാണാൻ വന്നതാണ്. ദാ ഈ അനുവിന് തേനീച്ചകളെ പറ്റി കൂടുതൽ അറിയണമെന്ന്. സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
2: അതിനെന്താ സന്തോഷം. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത് തന്നെ വലിയ കാര്യമാണ്.
1: സാർ എങ്ങനെയാണ് തേനീച്ച കൃഷിയിലേക്ക് എത്തിയത്?
2: ഞാൻ ആദ്യം സാധാരണ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു കാർഷിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ തേനീച്ച വളർത്തലിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അതിനുശേഷം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് കേട്ടോ.
1: സർ, തേനീച്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ജീവികളാണെന്ന് പറയുന്നത്?
2: തേനീച്ചകൾ പ്രകൃതിയുടെ പരാഗ തൊഴിലാളികളാണ്. അതായത് ഒരു പൂവിൽ നിന്നും അവ തേൻ കുടിക്കുമ്പോൾ ആ പൂവിലുള്ള പരാഗം അവയുടെ ചിറകുകളിലും കാലുകളിലും പറ്റിപ്പിടിക്കും. ഈ തേനീച്ച മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലിലും ചിറകുകളിലും പറ്റിപ്പിടിച്ചിരുന്ന പരാഗം ആ പൂവിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പരാഗണം നടക്കുന്നു. ഈ പരാഗണത്തിലൂടെയാണ് ചെടികളിൽ കായും വിത്തുമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
1: മനസ്സിലായി സർ. ഭക്ഷ്യ ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ് അല്ലേ?
2: പിന്നെ തീർച്ചയായും. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പല വിളകളുടെയും ഉൽപാദനം തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു.
1: സർ, ഒരു തേനീച്ചക്കൂട്ടത്തിൽ എത്ര തരത്തിലുള്ള തേനീച്ചകളുണ്ട്?
2: പ്രധാനമായും മൂന്ന് തരമുണ്ട്. രാജ്ഞി തേനീച്ച, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച.
1: ഇവരുടെ ജോലികൾ വ്യത്യസ്തമാണോ?
2: തേനീച്ചക്കൂട്ടിൽ ഓരോ തേനീച്ചയ്ക്കും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്ഞി തേനീച്ചയുടെ പ്രധാനപ്പെട്ട ജോലി മുട്ടയിടുക എന്നുള്ളതാണ്. ഇനി തൊഴിലാളി തേനീച്ചകൾ എന്താണെന്നറിയണ്ടേ? ഈ തൊഴിലാളി തേനീച്ചകളാണ് യഥാർത്ഥത്തിൽ ഒരു തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത്. പൂക്കളിൽ നിന്ന് തേനും പരാഗണവും ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കുക, കൂടിനെ സംരക്ഷിക്കുക, ഇവയെല്ലാം തൊഴിലാളി തേനീച്ചകളുടെ ജോലിയാണ്. ഇനി ആൺ തേനീച്ചകളുടെ കാര്യം പറയാം. രാജ്ഞി തേനീച്ചയുമായി സംയോഗം നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് ആൺ തേനീച്ചകൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോ തേനീച്ചയും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് കൂടിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മനസ്സിലായോ?
1: മനസ്സിലായി സർ. തേൻ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്?
2: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുരരസം ശേഖരിച്ച് വയറ്റിലെ പ്രത്യേക ഭാഗത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ചിറക് കൊണ്ട് കാറ്റടിപ്പിച്ച് കട്ടിയാക്കുന്നു. അങ്ങനെയാണ് തേൻ രൂപമെടുക്കുന്നത്.
1: വളരെ അത്ഭുതകരം അല്ലേ സർ?
2: പിന്നെ പ്രകൃതിയുടെ ശാസ്ത്രം തന്നെ അത്ഭുതമാണല്ലോ.
1: തേനീച്ച വളർത്തൽ എളുപ്പമാണോ?
2: ശ്രദ്ധയും പരിശീലനവും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ശുദ്ധമായ അന്തരീക്ഷം, പൂച്ചെടികൾ, ശുചിത്വം എന്നിവ അത്യാവശ്യമാണ്.
1: വീട്ടിൽ തന്നെ തുടങ്ങാമോ?
2: പിന്നെന്താ, വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ചെറിയ തോതിൽ തുടങ്ങാം. ഇന്ന് പലരും വീട്ടുവളപ്പിൽ തേനീച്ച വളർത്തുന്നുണ്ട്.
1: തേൻ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ലഭിക്കും?
2: തേനിന് പുറമെ തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന നിരവധി വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമാക്കാം. പ്രധാനമായും മെഴുക്, ഇതിനെ ബീ വാക്സ് എന്നാണ് പറയുന്നത്. കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾ ഈ മെഴുകാണ് ഉപയോഗിക്കുന്നത്. മെഴുകുതിരി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഈ മെഴുക് വളരെയധികം പ്രയോജനം ചെയ്യും. തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന ഏറെ വിലപിടിച്ച ഒരു വസ്തുവാണ് റോയൽ ജെല്ലി. തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത്. റാണി തേനീച്ചയ്ക്ക് പ്രധാന ആഹാരമായി റോയൽ ജെല്ലി നൽകും. മറ്റൊരു വിഭവമാണ് പ്രൊപോളിസ്. മരച്ചാർ ശേഖരിച്ചാണ് തേനീച്ചകൾ ഈ പദാർത്ഥം ഉണ്ടാക്കുന്നത്. കൂടിനെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രൊപോളിസ് ഉപയോഗിക്കുന്നു. ഔഷധഗുണമുള്ളതിനാൽ ആരോഗ്യരംഗത്തും

0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊന്ന്, പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പരാഗ കണങ്ങൾ പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ ആരോഗ്യ പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം പുറമെ ബീ വെനം, അതായത് തേനീച്ച വിഷം, ചില ചികിത്സാരീതികളിൽ വേദനയും സന്ധിവാദവും കുറയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളതും ആരോഗ്യരംഗത്തും വ്യവസായ രംഗത്തും ഉപയോഗപ്രദമായ വസ്തുക്കളുമാണ്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേന് മാത്രമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി സർ. ഇപ്പോൾ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്ന് കേൾക്കാറുണ്ട്, കാരണം എന്താണ് സർ?
0: തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറയുന്ന സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ തേനീച്ചകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചിലപ്പോൾ ഇത് തേനീച്ചകളുടെ മരണത്തിനും കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റം, അനിയന്ത്രിതമായ മഴ, വരൾച്ച തുടങ്ങിയവ പൂക്കളുടെ ലഭ്യത കുറയ്ക്കുന്നു. ഇതോടെ തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാണ്. മറ്റൊന്ന്, തേനീച്ചകൾ സ്ഥിരമായി വസിക്കുന്ന സ്ഥലത്തിൻ്റെ നാശം, അതായത് വാസസ്ഥല നാശം. വനനശീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കൂടാതെ നഗരവൽക്കരണം തേനീച്ചകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. മറ്റൊരു കാരണം രോഗങ്ങളും പരാന്നഭോജികളുമാണ്. വൈറസുകൾ, ഫംഗസ് രോഗങ്ങൾ, വരോവ മൈറ്റ് പോലുള്ള പരാന്നഭോജികൾ എന്നിവ തേനീച്ചക്കൂട്ടങ്ങളെ ആക്രമിക്കുകയും അവയെ ദുർബലമാക്കുകയും ചെയ്യും. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയാൻ കാരണമാണ്. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങളുടെ കുറവാണ്. ഏകവിള കൃഷിയും പ്രകൃതിദത്ത സസ്യങ്ങളുടെ കുറവും കാരണം തേനീച്ചകൾക്ക് പൂക്കളിൽ നിന്ന് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. തേനീച്ചകൾ പരാഗണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം കൃഷിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമോ സർ?
0: രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് തടയാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ജൈവ കൃഷിയും സുരക്ഷിതമായ കീടനിയന്ത്രണ രീതികളും പ്രോത്സാഹിപ്പിക്കണം എന്നർത്ഥം. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വിവിധ കാലങ്ങളിൽ പൂക്കുന്ന സസ്യങ്ങൾ വളർത്തുന്നത് തേനീച്ചകൾക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. വനങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക വഴി തേനീച്ചകളുടെ വാസസ്ഥലങ്ങളും നമുക്ക് സംരക്ഷിക്കാനാകും. മറ്റൊരു കാര്യം, ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ തേനീച്ചകളെ സംരക്ഷിക്കാനും കൃഷിയിലും പരിസ്ഥിതിയിലും അവയുടെ നിർണായക പങ്ക് നിലനിർത്താനും കഴിയും.
2: ആ സർ, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അത് വിശദമാക്കാമോ?
0: തീർച്ചയായും. ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും തേൻ വളരെയധികം ഗുണകരമാണ്. ഇത് വരണ്ട ത്വക്ക് മൃദുവാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി തേൻ ഉപയോഗിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. മറ്റൊന്ന്, മുഖക്കുരു കുറയാൻ തേൻ പുരട്ടുന്നത് നല്ലതാണ്. ചുണ്ടുകൾ മൃദുവാകാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായ ക്ലെൻസറായും മോയ്സ്ചറൈസായും തേൻ പ്രവർത്തിക്കുന്നു. മുടിയിലാണെങ്കിൽ തേൻ ചേർത്ത ഹെയർ മാസ്കുകൾ നനവും തിളക്കവും നൽകും. തലചൊറിച്ചിലും താരനും കുറയ്ക്കും. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ തേൻ സഹായിക്കും. മുടി മൃദുവാകുകയും ചെയ്യും.
2: സർ, ഒരു ചോദ്യം കൂടി. തേനിൻ്റെ ഔഷധ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ?
0: ശരീരത്തിന് ഊർജം നൽകുന്ന പ്രകൃതിദത്ത മധുര പദാർത്ഥമാണ് തേൻ. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തേൻ ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ചുമ, തൊണ്ടവേദന ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്താനും അമിതമായി ഉണ്ടാകുന്ന അസിഡിറ്റി കുറയ്ക്കുവാനും തേൻ വളരെയധികം സഹായിക്കും. ഉറക്കക്കുറവും ക്ഷീണവും കുറയ്ക്കാൻ ചൂടുവെള്ളത്തിലോ പാലിലോ തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. ചർമ്മ സംരക്ഷണത്തിന് തേൻ എന്തുമാത്രം ഉപയോഗപ്രദമാണ് എന്നത് പ്രത്യേകം പറയേണ്ടല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് കഴിവതും ഒഴിവാക്കുക.

0: സർ, തേൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
1: തേൻ ഉപയോഗിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ശുദ്ധമായ തേൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കയ്യിലെ ചെറിയ ഭാഗത്ത് ഒന്ന് പരീക്ഷിക്കുക. അലർജി ഉണ്ടെങ്കിൽ ഉപയോഗം ഒഴിവാക്കുക. അധികമായി ഉപയോഗിക്കുന്നത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യം, പ്രമേഹ രോഗികൾ ഭക്ഷണമായി തേൻ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.
0: സർ, ശുദ്ധമായ തേൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ കടയിൽ നിന്നും തേൻ വാങ്ങുമ്പോൾ ശുദ്ധമാണോ എന്ന് എങ്ങനെ അറിയും?
1: വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. തേൻ മായം കലർന്നതാണോ എന്നറിയാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഗ്ലാസിൻ്റെ അടിയിലേക്ക് കട്ടയായി പോകും. മായം കലർന്നതാണെങ്കിൽ തേൻ വേഗത്തിൽ വെള്ളത്തിൽ കലരും. പിന്നെ കയ്യിലെ വിരലിൽ കുറച്ച് തേനെടുക്കുക. ശുദ്ധമായ തേൻ പടരാതെ നിൽക്കും. മായം കലർന്നതാണെങ്കിൽ വേഗത്തിൽ പടരും. മറ്റൊന്ന്, വെള്ളത്തുണിയിൽ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഉടനെ ആഗിരണം ചെയ്യില്ല. മായം കലർന്നതാണെങ്കിൽ പെട്ടെന്ന് പടരും. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന രീതികളാണ്.
0: സർ, തേനീച്ചകളെ കുറിച്ച് രസകരമായ വിവരം പറയാമോ?
1: അത്, തേനീച്ചകൾ 1 കിലോ തേനുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കണം. കൂടാതെ അവ നൃത്തം ചെയ്താണ് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അതറിയാമോ?
0: നൃത്തം ചെയ്തോ?
1: അതെ, വാഗൻ ഡാൻസ് എന്ന രീതിയിൽ ഭക്ഷണത്തിന്റെ സ്ഥാനം മറ്റുള്ളവരെ അറിയിക്കും.
0: തേനീച്ച വളർത്തൽ ഒരു തൊഴിൽ സാധ്യതയായി തിരഞ്ഞെടുക്കാമോ?
1: പിന്നെന്താ, തീർച്ചയായും തിരഞ്ഞെടുക്കാം. കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന നല്ല സംരംഭമാണ് തേനീച്ച വളർത്തൽ. പിന്നെ സർക്കാർ തലത്തിൽ പരിശീലനങ്ങളും സഹായ പദ്ധതികളുമൊക്കെ നൽകുന്നുണ്ട്.
0: സർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
1: നന്ദി മോളെ. കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷകരമാണ്.
0: അതെ സർ, ഞാൻ മനസ്സിലാക്കുന്നു. തേനീച്ചകൾ തേൻ മാത്രമല്ല തരുന്നത്, ജീവന്റെ തുടർച്ചയും അവർ ഉറപ്പാക്കുന്നു.
1: അതെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
2: അനുവിനിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നാളെ ഈ കാര്യങ്ങൾ സ്കൂളിൽ വന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ.
0: തീർച്ചയായും ടീച്ചർ, ഞാൻ നാളെ പരിപാടിയിൽ ഇതെല്ലാം കൂട്ടുകാർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കാം.
3: ഒരു തേനീച്ചയുടെ മുഴക്കത്തിൽ ഒരു ലോകത്തിന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ മനുഷ്യനും നിലനിൽക്കൂ. ലോക തേനീച്ച ദിനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, പ്രകൃതിയെ ജീവനോടെ നിലനിർത്തൂ എന്നതാണ്.
4: പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയിലെ ഓരോ ജീവിക്കും സ്വന്തം സ്ഥാനവും പ്രാധാന്യവും ഉണ്ടെന്ന വലിയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ നമ്മളിലേക്ക് എത്തിയത്. സഹജീവികളോടുള്ള കരുതലും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് വളർത്തിയെടുക്കാം. ചെറിയ ജീവി, വലിയ രക്ഷകർ, പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അനിൽകുമാർ കെ, ശബ്ദം നൽകിയവർ എൻ.ജെ. ജോഷിലാൽ, സുഷമ അനിൽ, അനൂജ ഭാസ്കർ. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും

0: വേദനയും കുറയുന്നു.
1: ഇനി കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർഷകർ സ്വയം ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർഷകർ ഈ ദിവസങ്ങളിൽ കഴിവതും വളം, കീടനാശിനി പ്രയോഗം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക. വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ അപകട സാഹചര്യത്തിൽ സുരക്ഷിതമായ സമയത്ത് മാത്രം പുറത്തിറങ്ങുക. പച്ചക്കറികൾ. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമിൾ രോഗങ്ങളായ മൂടുചീയൽ, തൈചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി രണ്ടാഴ്ച ഇടവേളകളിലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ഇലകളിൽ തളിക്കുകയും വിത്ത്, തൈകൾ എന്നിവ നടുമ്പോൾ ലായനിയിൽ മുക്കിവച്ച ശേഷം നടുകയും ചെയ്യുക. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യാവുന്നതാണ്. മരുന്നു തളി തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം അനുവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്ന് തളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരുന്നിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പശ ചേർക്കാവുന്നതാണ്. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ കലർന്ന മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം. പടുത കുളങ്ങളിലും മറ്റും മത്സ്യകൃഷി നടത്തുന്ന കർഷകർ കുളങ്ങൾ കവിഞ്ഞൊഴുകി മത്സ്യം നഷ്ടമാകുന്നത് ഒഴിവാക്കുന്നതിനായി കുളത്തിലെ വെള്ളത്തിന്റെ സംഭരണ ശേഷിക്കനുസരിച്ച് വെള്ളം ക്രമീകരിക്കുകയും ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കന്നുകാലികൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ കടിയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
2: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്

0: ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? തേനീച്ചകൾ സാധാരണയായി പൂമ്പൊടി ശേഖരിക്കാൻ കൂട്ടിൽ നിന്ന് ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. എന്നാൽ ഭക്ഷണം കുറവായ സാഹചര്യങ്ങളിൽ ചില തേനീച്ചകൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ പോലും പറക്കാറുണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: വയലും വീടും സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ.

ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവജീവാണു മാർഗത്തിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/e-learning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-243-8566. നമ്പർ ആവർത്തിക്കാം: 0487-243-8566. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാസം 3 PM വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക കാർഷികാനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ RABI@KAU.IN എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററുകളിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 30 മാസം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9778-43-6265. മറ്റൊരു നമ്പർ 0487-243-8332. നമ്പറുകൾ ആവർത്തിക്കാം: 9778-43-6265. മറ്റൊരു നമ്പർ 0487-243-8332.

0: 3-2 ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം കെ പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ ഏക ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India.

0: growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly and possibly 10 million jobs indirectly, with the entire ecosystem benefiting, real estate, the entire sale of equipment, sale of automobiles. The list is endless.
1: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവു നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചു വരുന്ന തെരുവു നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവു നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യങ്കരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൗസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോട്ടം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൗണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
3: Operation Sindoor delivered military precision, information control, diplomatic signaling and economic resolve as one coherent national act. It struck deep, dismantled terror infrastructure, punctured a long-standing strategic assumption and then stopped deliberately and purposefully. The deliberate halt after 88 hours was smart power in its most complete expression, knowing exactly which instrument to apply, at what intensity and precisely when to convert a military moment into a strategic one.

0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ.എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ.
2: അക്ഷര കേരളം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം പുസ്തക പരിചയമാണ്. കവിഞ്ഞൊഴുകുന്നതാണ് കവിത. മനം കവിഞ്ഞൊഴുകുന്നത് ഒരു കള്ളിയിലും ഒതുങ്ങില്ല, ഒരു പുഴയിലും ഒതുങ്ങില്ല, കടലിൽ ഒതുങ്ങില്ല, കാട്ടിലും മറയില്ല. മുക്കുറ്റി പോലെയല്ല ചെമ്പരത്തി, അതുപോലല്ല താമര. ഓരോ പൂവും ഓരോ രൂപത്തിലാണ്, ഓരോ ഭംഗിയിലാണ്, ഓരോ മണമാണ്. എങ്കിലും എല്ലാ പൂവുകൾക്കും ഒരു പൂവത്തമുണ്ട്. ഒരു കവിത പോലല്ല മറ്റൊന്ന്, ഒരു കാലത്തെ കവിത പോലെയല്ല മറ്റൊരു കാലത്ത്. ഒരാൾ എഴുതും പോലെയല്ല മറ്റൊരാൾ കവിത എഴുതുന്നത്. ഒരു കവി ഒരിക്കൽ എഴുതും പോലെയല്ല വേറൊരിക്കൽ എഴുതുന്നത്. എന്നാൽ ഇതുവരെ എഴുതപ്പെട്ട കവിതകൾ എല്ലാം ചേർത്തുവയ്ക്കുമ്പോൾ ഒരു കവിതത്വം കിട്ടും. പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ സി രാവുണ്ണിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ രാ എന്ന പുസ്തകത്തിൽ രചയിതാവ് തന്നെ കുറിച്ച വരികളാണ് ഇത്. 1980 പ്രസിദ്ധീകരിച്ച ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ എന്ന കവിതയിലൂടെ ശ്രദ്ധേയനായ കവി രാവുണ്ണി നിരവധി കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടെ 30 പുസ്തകങ്ങളുടെ രചയിതാവാണ്. 2011 ആകാശവാണി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ചലച്ചിത്രഗാന രചയിതാവു കൂടിയായ ഡോക്ടർ സി രാവുണ്ണിയുടെ രാ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന കെ.ആർ സംസാരിക്കുന്നു.
4: വാക്കുകളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ജ്വാല ഉയർത്തിപ്പിടിച്ച കവിയാണ് രാവുണ്ണി. അദ്ദേഹത്തിന്റെ കവിതകൾ കാലത്തെയും തലമുറകളെയും അതിരുകളില്ലാതെ സ്പർശിക്കുന്നവയാണ്. എക്കാലത്തും ഈ തൂലികയുടെ ഉൾക്കരുത്ത് വായനക്കാർ അനുഭവിച്ചറിഞ്ഞതുമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് രാ. തികഞ്ഞ സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധത നിറഞ്ഞ കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. ജീവിതം എന്നത് ഒരിക്കലും അളന്നെടുക്കാനാവാത്ത ഒരു സംഗതിയാണ്. ചിലപ്പോൾ അത് മഹാസമുദ്രം പോലെ ആഴത്തിലും പരപ്പിലും നമ്മെ വിസ്മയിപ്പിക്കും. എന്നാൽ ചിലപ്പോൾ അത് ഒരു നീർക്കുമിള പോലെ ക്ഷണികമാണ്. ഒരാൾ അനുഭവിച്ച ജീവിതമല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിത

ചിത്രത്തെയാണ് രാവുണ്ണി തന്റെ കവിതകളിൽ വരച്ചിടുന്നത്. ഓജസ്സും തേജസ്സുമുള്ള വാക്കുകളിലൂടെ അത് വായനക്കാരനെ തൊടുമ്പോൾ അത് അവന്റെ ജീവിതമാകുന്നു. ഈ പുസ്തകത്തിലെ കവിതകൾ സമകാലികവും ശക്തവുമാണ്. മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളെ ഈ കവിതകളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ബംഗാളി മലയാളി എന്ന കവിത നോക്കുക. ഭാഷ കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും ജീവിതം കൊണ്ട് ഒന്നായിത്തീരുന്ന അനുഭവം നമുക്ക് തീർച്ചയായും ലഭിക്കും.

ഈ കവിതകളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ബംഗാളി മലയാളി എന്ന കവിത നോക്കുക. ഭാഷ കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും ജീവിതം കൊണ്ട് ഒന്നായിത്തീരുന്ന അനുഭവം നമുക്ക് തീർച്ചയായും ലഭിക്കും. വേദമോതുന്ന പോത്ത്, ചെമ്പൻ, ചാരിത്ര പ്രസംഗം, കാവലാൾ തുടങ്ങിയ കവിതകൾ പങ്കുവയ്ക്കുന്ന ജീവിത പാഠങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നതിലുപരി ചിന്തിപ്പിക്കുന്നു. അടുത്തൂൺ എന്ന കവിത അദ്ദേഹത്തിന്റെ തന്നെ സർവീസ് കാലത്തെയും തുടർന്നുള്ള വിശ്രമ ജീവിതത്തെയും കുറിക്കുന്നു. എന്നതുപോലെ അതുമായി ചേർന്ന് നിൽക്കുന്ന സകലരുടെയും ജീവിതങ്ങളെ കുറിക്കുന്നുണ്ട്. വർത്തമാന കാലത്തെയും അത് തേടുന്നുണ്ട്. കുഞ്ഞിയും കുഞ്ഞുവാവയും, ഏകാഗിയായ വൃദ്ധന്റെ സമ്പാദ്യങ്ങൾ, മലാമ തുടങ്ങിയ കവിതകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കവിയുടെ എല്ലാ കവിതകളും ആസ്വാദക മനസ്സുകളിലേക്ക് ചേക്കേറണമെന്നില്ല. എന്നാൽ എവിടെ അവ ജീവിതത്തെ ചേർത്തു വയ്ക്കുന്നുവോ അന്നേരത്ത് നിശ്ചയമായും അത് വായനക്കാരുടെ ഉള്ളം തൊടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ വളരെ കൗതുകമുള്ള വായന തരുന്ന രണ്ട് കവിതകളാണ് രാ, മധുരനാരങ്ങയുടെ അല്ലികൾ എന്നിവ. കാലാന്തരങ്ങൾ കവിത വരയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാ കവിതയിലെ കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ സകല സുഖ ദുഃഖങ്ങളും പങ്കിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടു പേരാണ് എങ്കിൽ മധുരനാരങ്ങയുടെ അല്ലികൾ എന്ന കവിതയിൽ ഒരു പറ്റം ജീവിതങ്ങൾക്കിടയിൽ നിന്നും പൂമ്പാറ്റകളെ പോലെ പറന്നുപോയ രണ്ട് യുവ മിഥുനങ്ങളാണ്. രാ എന്ന പദം കവി എത്ര സമർത്ഥമായാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. രാ എന്നത് രാത്രി എന്നതിലുപരിയായി അസ്തമിക്കാൻ പോകുന്ന ജീവിതാവസ്ഥകളെ അഥവാ വാർദ്ധക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പകൽ എന്ന ജീവിതാവസ്ഥയെ താണ്ടിയെത്തുന്ന രാവിന്റെ പുഴുക്കത്തിൽ അസ്വസ്ഥമായ മനസ്സുമായി ഉറങ്ങാതിരിക്കുന്ന രണ്ടു പേരാണ് ഈ കവിതയിലുള്ളത്. വാർദ്ധക്യം അടുക്കുമ്പോൾ ഉള്ള വേവലാതികളും ആവലാതികളും കരുതലുകളും ഈ കവിതയിലെ വരികളിൽ കാണാം. മറവി മരുന്നും ചികിത്സയും സ്നേഹവും ശുശ്രൂഷയും ആകുന്നത് വാർദ്ധക്യത്തിലാണല്ലോ. വയസ്സാകുമ്പോൾ ഈ പരസ്പരാശ്രിതത്വം കൂടുന്നതായി കാണാം. മുറ്റത്ത് പെയ്യുന്ന നിലാവ് ഉറക്കമറ്റുപോയ രാത്രികളിൽ അവരെ പോയ കാലത്തെക്കുറിച്ച് യൗവനവും പ്രണയപ്പകർച്ചകളും ഓർത്തെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വെളിച്ചം വറ്റിത്തീർന്ന വിളക്ക് പോലെ എന്നാണ് കവി അവരെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകാശം പോലും അവരെ പോലെ മ്ലാനമാണ് എന്ന് അവർക്ക് തോന്നുന്നതിൽ തെറ്റില്ല. സർവചരാചരങ്ങളും നിശബ്ദമായ രാത്രി, എല്ലാവരും ഉറങ്ങുകയാണ്. ദീർഘകാലമായുള്ള ഉറക്കം, ഉണർത്താൻ എത്തേണ്ട സൂര്യൻ പോലും ഉറക്കത്തിലാണെന്ന് കവി. അതിനാൽ കവി പറയുന്നു നാമെങ്കിലും ഉറങ്ങാതിരിക്കണമെന്ന്. എന്തെന്നോ, എല്ലാവരും ഉറങ്ങിയാൽ ലോകം ഇരുട്ടിലാകും എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. അതിനാലാണ് നാം തമ്മിൽ ചേർത്തുരസി രാവട്ടമുണ്ടാക്കണം, നാം നിന്ന് കത്തുന്നേരം പ്രഭാതം ഉണർന്നോളും എന്ന് കവി പറയുന്നത്. സത്യത്തിൽ വാർദ്ധക്യം ബാധിച്ച രണ്ടു പേർക്ക് ഒരു രാവിന്റെ പുഴുക്കത്തിൽ ഉളവായ അസ്വസ്ഥതകൾ മാത്രമല്ല ഈ കവിതയുടെ ഉള്ളടക്കം. എല്ലാവരും മൗനമാർന്ന് മയക്കത്തിലാഴുന്ന ഈ വർത്തമാനകാലം എത്ര ഭീതിതമാണ്. എല്ലായിടത്തും പതിയെ അജ്ഞതയുടെ ഇരുളുകയറി ജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചത്തെ മറയ്ക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മെപ്പോലെ ചിലരെങ്കിലും ഉറങ്ങാതിരിക്കേണ്ടതുണ്ടെന്ന് വ്യംഗ്യമായി പറയുകയാണ് കവി. അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിപ്പോകും. അങ്ങനെ രാമായുമ്പോൾ പ്രഭാതം ഉണർന്നോളുമെന്ന കവിയുടെ പ്രത്യാശ പതുക്കെ വായനക്കാരനിലേക്കും പ്രവേശിക്കുന്നത് കാണാം. ജീവിതത്തെ അതിന്റെ എല്ലാ വൈകാരികതകളുടെയും അനുഭവിച്ച് തീർന്ന രണ്ടു പേരുടെ അസ്വസ്ഥതകളിലൂടെ വർത്തമാനകാലത്തിന്റെ ചടുലതയിലേക്ക് സാവധാനത്തിൽ കടന്നെത്തുന്ന ഇരുളിമയുണർത്തുന്ന നിശ്ചലതകളുടെ അഥവാ നിശബ്ദതയുടെ വിഹ്വലതകളാണ് രാ എന്ന കവിതയിൽ നിന്നും വായനക്കാരിലേക്ക് ചേക്കേറുന്നതെങ്കിൽ മധുരനാരങ്ങയുടെ അല്ലികൾ എന്ന കവിതയിൽ പൊടുന്നനെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോയ രണ്ടു പേരാണ് വായനക്കാരുടെ മിഴികളെ ഇറങ്ങണയിക്കുന്നത്. തീവണ്ടി മുറികൾ പലപ്പോഴും ജീവിതത്തിന്റെ ചലനാത്മകതയുടെ പരിച്ഛേദങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. പല ദേശങ്ങളും പല കാലങ്ങളും ഭാഷകളും ഒരേ ഇടത്തിൽ സംഗമിക്കുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 10-ാമത്തെ ബോഗിയും പ്ലാറ്റ്ഫോം വിട്ട ശേഷമാണ് ഈ കമിതാക്കൾ ട്രെയിൻ കയറാൻ പൂമ്പാറ്റകളെ പോലെ

0: ിലെ പാറിപ്പറന്ന് എത്തുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത, ഉത്തരവാദിത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ എന്ന് പൊതുവെ അധിക്ഷേപിക്കപ്പെടുന്നവരാണ് ചെറുപ്പക്കാർ. മധുര നാരങ്ങയുടെ അല്ലികൾ തിന്നുകൊണ്ട് ട്രെയിൻ പുറപ്പെട്ടതിന്റെ യാതൊരു ആകുലതകളും ഇല്ലാതെയാണ് അവർ ആഹ്ലാദ ചിത്തരായി തീവണ്ടിയിലേക്ക് ചാടിക്കയറുന്നത്. ഈ കാഴ്ച കാണുന്നവർ ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപദേശിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന യാത്രികരെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാവർക്കും മധുരനാരങ്ങ അല്ലികൾ സമ്മാനിച്ചുകൊണ്ട് അവർ കമ്പാർട്ട്മെന്റുകൾ പിന്നിട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ ഉപദേശികൾ പരിഹസിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ക്ഷമയും ഇല്ലെന്ന്. അങ്ങനെ ഉഗ്രശബ്ദത്തിൽ നിലവിളിക്കുന്ന ചക്രങ്ങളെ സാക്ഷി നിർത്തി തുരുതുരാ വർത്തമാനം പറയുന്ന അവരെ കുറിച്ച് കവിക്ക് തോന്നുന്നത് ജീവിതകാലം മുഴുവൻ പറയാനുള്ളത് ഇവർ ഒന്നിച്ച് പറഞ്ഞു തീർക്കുകയാണ് എന്നാണ്. കൊങ്കൺ മലയിടുക്കിൽ നിന്ന് സുഗന്ധവും പൂമ്പടികളും അവരിലേക്ക് പാറി വീണ നേരത്ത്, ആകാശത്തും ഭൂമിയിലും മഴവില്ലുകൾ വിരിഞ്ഞ അന്നേരത്താണ് മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസിന്റെ ഫ്രീ സോണിൽ നിന്ന് ഈ രണ്ട് പ്രണയിപ്പൂമ്പാറ്റകൾ താഴേക്ക് വർണ്ണച്ചിറകുകൾ വീശി പറന്നു പോയത്. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്ന് ആരോ പറഞ്ഞു. എന്നാൽ അതിനു മുന്നേ പറന്നകലുക എന്നത് ഒരുപക്ഷെ ഒരുമിച്ച് ജീവിച്ചു തീർക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാകാം, പലവിധ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ആശങ്കകൾ കൊണ്ടാകാം, അതോ അവരുടെ തീരുമാനം ചെറുപ്പത്തിലെ എടുത്തുചാട്ടത്തിൽ ബാലിശമായിരുന്നുവോ എന്നിങ്ങനെ നിരവധി സമസ്യകളെ വായനക്കാർക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് കവി പ്രണയിപ്പൂമ്പാറ്റകൾക്കൊപ്പം പറന്നു പോകുന്നത്. മധുര നാരങ്ങയുടെ അല്ലികൾ പോലെ മധുരിതമാകേണ്ട കൗമാരങ്ങൾ എന്തിനാണ് ആത്മാഹുതി ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ രണ്ട് കവിതകളെയും ചേർത്ത് വായിക്കുമ്പോൾ ഒന്നിൽ അനുഭവങ്ങളുടെ ആഴവും പരപ്പും ജീവിതത്തിന്റെ അസ്വസ്ഥതകളും മറ്റൊന്നിൽ കൗമാരത്തിന്റെ ചടുലതയും പ്രസരിപ്പും എടുത്തുചാട്ടവും ക്ഷണഭങ്കുരതയും ആവിഷ്കരിച്ചതിലുള്ള കവിയുടെ ദീർഘവീക്ഷണം എടുത്തു പറയേണ്ടതാണ്. തങ്ങൾ ജീവിച്ചു പോന്ന ലോകത്തെ സഹനത്തിലൂടെ അനുഭവിച്ചു തീർക്കുന്നവരുടെ അസ്വസ്ഥതകൾ, തങ്ങൾക്ക് അനുവദനീയമല്ലാത്ത ഒരു ലോകം തങ്ങൾക്ക് വേണ്ടെന്ന ചെറുപ്പക്കാരുടെ നിഷേധം, ഈ രണ്ട് ചിന്താധാരകളുടെ വേർതിരിവാണ് ഈ കവിതകളിലൂടെ കവി എടുത്തു കാണിക്കുന്നത്. ഈ കാലാന്തരങ്ങളെ സൂക്ഷ്മമായി ആവിഷ്കരിച്ചുകൊണ്ട് കവി വരയ്ക്കുന്ന വാങ്മയ ചിത്രങ്ങൾ വായനക്കാരുടെ കൺമുന്നിൽ തെളിയും വിധം ഹൃദ്യവും വായനക്കാരുടെ ഹൃദയങ്ങളെ തൊടുന്നതുമാണ്.
1: ഡോക്ടർ സി രാവുണ്ണിയുടെ രാ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന കെ ആർ എഴുതി അവതരിപ്പിച്ച പുസ്തക പരിചയമാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അടുത്തതായി ഒരു ഗദ്യകവിത കേൾക്കാം. വിവാഹിതയായി മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ച ഒരു പെൺകുട്ടിയുടെ വീടിനെക്കുറിച്ചുള്ള ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകൾ ഉണർത്തുന്ന കവിത എന്റെ വീട്, എഴുതി അവതരിപ്പിക്കുന്നത് അപർണ അനീഷ്.
2: എന്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ കൂടിയത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വീട്ടുകാരെന്നെ യാത്രയാക്കിയ നിമിഷം മുതലാണ്. എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ കൂടിയത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വീട്ടുകാരെന്നെ യാത്രയാക്കിയ നിമിഷം മുതലാണ്. വിരുന്നുകാരിയെപ്പോൽ തിരികെയുള്ള ഓരോ വരവിലും നോക്കിയും കണ്ടു നിന്നോണം ഇനി മുതൽ അതാണ് നിന്റെ വീടെന്ന് ഉപദേശങ്ങളുടെ കണ്ണു വെട്ടിച്ച് വീടിനെ ഞാൻ ഒളിച്ചു നോക്കും. വിരുന്നുകാരിയെപ്പോൽ തിരികെയുള്ള ഓരോ വരവിലും നോക്കിയും കണ്ടും നിന്നോണം ഇനി മുതൽ അതാണ് നിന്റെ വീടെന്ന് ഉപദേശങ്ങളുടെ കണ്ണു വെട്ടിച്ച് വീടിനെ ഞാൻ ഒളിച്ചു നോക്കും. അകത്തെവിടെയോ മറന്നുവച്ച എന്നെ തപ്പിയെടുക്കാൻ മനസ്സപ്പോഴേക്കും പാഞ്ഞ് അകത്തു കയറിയിട്ടുണ്ടാവും. അകത്ത് എവിടെയോ മറന്നുവച്ച എന്നെ തപ്പിയെടുക്കാൻ മനസ്സപ്പോഴേക്കും പാഞ്ഞ് അകത്തു കയറിയിട്ടുണ്ടാവും. നേരം ഇത്രയായിട്ടും ഈ പെണ്ണ് എണീറ്റില്ലേ എന്ന കള്ളശാസനയുമായി ഒരമ്മ വെളിച്ചം ജനൽ വഴി എൻ്റെ മുറിയിലേക്ക് എത്തി നോക്കും. നേരം ഇത്രയായിട്ടും ഈ പെണ്ണ് എണീറ്റില്ലേ എന്ന കള്ളശാസനയുമായി ഒരമ്മ വിളിച്ചം ജനൽ വഴി എൻ്റെ മുറിയിലേക്ക് എത്തി നോക്കും. നേരത്തിനും കാലത്തിനും കഴിക്കാണ്ടിങ്ങനെ നടന്നോ, കോലം കിടട്ടെ എന്ന വാത്സല്യ തലോടലായി ഒരു മുത്തശ്ശിക്കാറ്റ് എന്നെ വന്നു പുണരും. നേരത്തിനും കാലത്തിനും കഴിക്കാണ്ടിങ്ങനെ നടന്നോ, കോലം കിടട്ടെ എന്ന വാത്സല്യ തലോടലായി ഒരു മുത്തശ്ശിക്കാറ്റ് എന്നെ വന്നു പുണരും.

0: മുഖത്ത് ഒരു കുസൃതിച്ചിരി വിടരുമപ്പോൾ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിടരുമപ്പോൾ അത് കൊഴിയും മുൻപേ കേൾക്കുന്നുണ്ടോ? ഇനി മുതൽ നിന്റെ വീട് അതാണെന്ന് ഉറക്കെയുറക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലിൻ വാതിൽപ്പടി തട്ടി ഞാൻ വീഴും. കേൾക്കുന്നുണ്ടോ? ഇനി മുതൽ നിന്റെ വീട് അതാണെന്ന് ഉറക്കെയുറക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലിൽ വാതിൽപ്പടി തട്ടി ഞാൻ വീഴും. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് വീടിനോട് ഞാൻ യാത്ര പറയും. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് വീടിനോട് ഞാൻ യാത്ര പറയും. ഇനി എന്നു വരുമെന്ന് ഒരച്ഛൻ നോട്ടമപ്പോൾ വീടെനിക്ക് നേരെ എറിയും. ഇനി എന്നു വരുമെന്ന് ഒരച്ഛൻ നോട്ടമപ്പോൾ വീട് എനിക്ക് നേരെ എറിയും. വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ പടിയിറങ്ങുമ്പോൾ എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ ഇറങ്ങി വരും. വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ പടിയിറങ്ങുമ്പോൾ എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ ഇറങ്ങി വരും.
1: അപർണ അനീഷ് എഴുതി അവതരിപ്പിച്ച എൻ്റെ വീട് എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: ആകാശവാണി തൃശൂർ.
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
4: റൈറ്റ് ട്രാക്കിൽ ഇന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ, പുതിയ കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് MA PG ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടി എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. ആദ്യം റദ്ദാക്കിയ നീറ്റ് പരീക്ഷ.
6: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ഈ വർഷം റദ്ദാക്കിയിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളെ പരീക്ഷിക്കുന്നത് എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് 2026 May 3 നടന്നത്. ഏതാണ്ട് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. MBBS, BDS, അതുപോലെ കേരളത്തിൽ അഗ്രികൾച്ചർ, വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നത്? നീറ്റിന്റെ മോഡൽ പരീക്ഷ രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. രാജസ്ഥാനിൽ വെച്ച് ഓൺലൈനായി നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ കേരളത്തിലെ കോച്ചിംഗ് കേന്ദ്രങ്ങളിലുള്ളവർക്ക് ലഭിച്ചു എന്നും അതിലേതാണ്ട് 140 ചോദ്യങ്ങൾ നീറ്റ് പരീക്ഷയുടെ യഥാർത്ഥ ചോദ്യങ്ങളുമായി സാമ്യമുള്ളവയാണെന്നുമുള്ള കണ്ടെത്തലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പരീക്ഷ റദ്ദാക്കാൻ പ്രേരിപ്പിച്ചത്. 140 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, ഏതാണ്ട് 560 മാർക്ക് വരെ വരും. മൊത്തം നീറ്റ് പരീക്ഷയിൽ 150 ചോദ്യങ്ങളാണുള്ളത്. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം 720 മാർക്ക്. താരതമ്യേന പഠിക്കാത്ത രാജസ്ഥാന്റെ ഏജൻസികൾ വഴി ചോദ്യം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ ഇത് സഹായിക്കും. മാത്രമല്ല നന്നായി പഠിച്ച വിദ്യാർത്ഥികളുടെ സ്കോറിലും റാങ്കിലും വലിയ വ്യത്യാസം വരും. ഇത് അന്വേഷിച്ചാണ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷ റദ്ദാക്കിയത്. എന്ന് വെച്ച് വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ല. പരീക്ഷ വീണ്ടും നടക്കും. പഴയ ഹോൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാം. ചിലപ്പോൾ ഹോൾ ടിക്കറ്റിൽ മാറ്റം വന്നേക്കാം. പരീക്ഷ വീണ്ടും നടക്കുമ്പോൾ നന്നായി പഠിച്ച വിദ്യാർത്ഥികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നീറ്റ് പരീക്ഷയുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 25 മുതൽ 30% വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളാണ്. തുടർച്ചയായ അവരുടെ പഠിത്തം മികച്ച സ്കോറിലെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിദ്യാർത്ഥികൾ തയ്യാറെടുക്കേണ്ടത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടേണ്ടതില്ല. മികച്ച ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നന്നായി പഠിക്കുക. നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്ക് മികച്ച റാങ്കോടുകൂടി നീറ്റ് പരീക്ഷയിൽ മുന്നേറാമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
4: റൈറ്റ് ട്രാക്കിൽ ഇനി പുതിയ കാല കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് MA PG ഡിപ്ലോമ എന്നിവയെക്കുറിച്ച്.

0: അടുത്തിടെയായി ഏറെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്. രാഷ്ട്രീയ മാനേജ്മെൻറ്റിൽ ബിരുദാനന്തര ഡിപ്ലോമ ബിരുദാനന്തര ഡിഗ്രി പ്രോഗ്രാം. പൂനെയിലെ പ്രശസ്തമായ MIT യൂണിവേഴ്സിറ്റിയാണ് കോഴ്സ് ഓഫർ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യുവാക്കൾക്ക് താല്പര്യമുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത ആവശ്യമാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലനമാണ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിലൂടെ MIT നിന്ന് ലഭിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൽ ഏത് ബിരുദധാരിക്കും ബിരുദാനന്തര പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം. കോൺസ്റ്റിറ്റൻസി മാനേജ്മെൻറ്റ്, ഇലക്ഷനിയറിംഗ്, അതുപോലെ തന്നെ പ്ലാനിംഗ്, വികസനോന്മുഖ പ്രവർത്തനം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇവർക്ക് ശ്രദ്ധ ചെലുത്താം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അസംബ്ലികളും പാർലമെൻറ്റുകളും സന്ദർശിക്കാനുള്ള അവസരം ലഭിക്കും. കോഴ്സ് പൂർത്തിയാക്കിയവരിൽ നിരവധി പേർ രാജ്യത്തെ നിരവധി പാർലമെൻറ്റുകളിലും അസംബ്ലികളിലും അംഗങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലേസ്മെന്റ് റെക്കോർഡ് വളരെ നല്ലതാണ്. താല്പര്യമുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇംഗ്ലീഷാണ് പഠന മാധ്യമം. 50% വെയിറ്റേജ് ലോക്കൽ ലാംഗ്വേജിന്, കേരളത്തിലാണെങ്കിൽ മലയാളത്തിനെങ്കിൽ ലഭിക്കും. ഒരു അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്ററി സെഗ്മെന്റിൽ പ്രവർത്തിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ശ്രദ്ധിക്കേണ്ടത്, വികസന ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം, അതിനുള്ള മുൻഗണനാ ക്രമം എന്തൊക്കെയാണ്, നമ്മൾ മുൻഗണനാ ക്രമം നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ പ്രയോറിറ്റി, ഇതൊക്കെ പൊളിറ്റിക്കൽ മാനേജ്മെന്റിൽ ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ്. വളരെ വർഷങ്ങളായി വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് പൊളിറ്റിക്കൽ മാനേജ്മെന്റ്. അതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു പ്രോഗ്രാമാണ്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം പൂർത്തിയാക്കുന്നവർക്കും അപേക്ഷിക്കാം. പൊളിറ്റിക്കൽ മാനേജ്മെന്റിലെ ഡിപ്ലോമ പ്രോഗ്രാം മികച്ച തൊഴിൽ ലഭിക്കാൻ ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ബിരുദധാരിക്കും അപേക്ഷിക്കാം. ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിന് വലിയ പ്രാധാന്യം നൽകും. നന്നായി എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതും ഈ കോഴ്സിൽ വിലയിരുത്തുന്നതാണ്. പ്ലസ് ടു റിസൾട്ടിന് ശേഷം ചില ബോർഡുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഒന്ന് ICSE, ISC റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇത് കഴിഞ്ഞാൽ ഡിഗ്രി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഇപ്പോൾ തന്നെ അതിനുള്ള ഗൃഹപാഠം ചെയ്യാവുന്നതാണ്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ കഴിഞ്ഞു. ഏതാണ്ട് പരീക്ഷ കീ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. അതിനാൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം. റാങ്ക് ലഭിക്കുന്ന ആ റാങ്ക് അനുസരിച്ച് മുൻവർഷങ്ങളിൽ ലഭിച്ച ബ്രാഞ്ച് ഏതാണ്, നിങ്ങളുടെ താല്പര്യമുള്ള ബ്രാഞ്ച് ഏതാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുൻവർഷങ്ങളിലെ റാങ്കും ബ്രാഞ്ചും നോക്കിയാൽ നമുക്ക് ഏകദേശ ധാരണ കിട്ടും. ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മികച്ച കോഴ്സിന് ചേരാൻ സാധിക്കൂ. ഇത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഏകദേശ ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഉദ്ദേശിച്ച കോഴ്സ് ലഭിക്കണമെന്നില്ല. രാജ്യത്തിനകത്താണോ രാജ്യത്തിന് വെളിയിലാണോ, സംസ്ഥാനത്തിനകത്താണോ, നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലാണോ, പുറത്താണോ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ തീരുമാനം വേണം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിലെ ഹോസ്റ്റലുകൾ പോയി സന്ദർശിക്കണം. കോളേജ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ അഭിപ്രായം അറിഞ്ഞു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇത്തരം രീതിയിലുള്ള ഒരു പഠന ശൈലി പ്ലസ് ടുവിന് ശേഷം അവലംബിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നല്ലതാണ്. ജൈവശാസ്ത്ര വിഷയങ്ങളിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക്, മെഡിക്കൽ, ഡെന്റൽ, അഗ്രികൾച്ചർ, വെറ്ററിനറി, എൻവയോൺമെന്റൽ സയൻസ് തുടങ്ങിയ നിരവധി കോഴ്സുകൾക്ക് നീറ്റ് ആണ് മാനദണ്ഡം. നീറ്റ് പരീക്ഷയിൽ ബയോളജി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മികച്ച സ്കോർ നേടാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് ഉതകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കണം.
1: ഇന്നത്തെ റൈറ്റ് ട്രാക്കിൽ അവസാനമായി പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടി ഇങ്ങനെ.
0: ഇന്നലെ ഒരു രക്ഷിതാവ് എന്നെ കണ്ണൂരിൽ നിന്ന് വിളിച്ചിരുന്നു. അവരുടെ മകൾ മംഗലാപുരത്തെ കർണാടകയിലെ ഒരു കോളേജിൽ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി കോഴ്സിന് ചേർന്ന് 2 വർഷമായി കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം അതാണ്, കോഴ്സ് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? കോഴ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ്. അതിനാലാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനും അഭിരുചിക്കും അനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിക്കുന്നത്. റേഡിയോ ഇമേജിംഗ് മികച്ച പാരാമെഡിക്കൽ പ്രോഗ്രാമാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ റേഡിയോളജി കോഴ്സിന് വലിയ സാധ്യതയുണ്ട്. റേഡിയോ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് റേഡിയോളജി ലബോറട്ടറികളിലും റേഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രികളിലും മികച്ച തൊഴിൽ ലഭിക്കും. ഇത് മനസ്സിലാക്കാതെ കോഴ്സ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് ഇനി ഏതാണ് താല്പര്യമുള്ള കോഴ്സ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞ ഉത്തരം

0: ഇതാണ് എനിക്ക് മൈക്രോ ബയോളജിക്ക് പഠിക്കണം. ഇമേജിംഗ് ടെക്നോളജിയും മൈക്രോ ബയോളജിയിലും നല്ലവണ്ണം പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു ഫിസിയോതെറാപ്പി മികച്ച ഒരു പ്രോഗ്രാമാണ്, ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. അടുത്ത കാലത്തായി ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ എന്നുള്ള മുൻപേര് വെക്കാനുള്ള അവസരങ്ങളുമുണ്ട്. അതിനാൽ ഫിസിയോതെറാപ്പി കഴിഞ്ഞവർക്ക് സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഫിസിയോതെറാപ്പിസ്റ്റ് ലൈസൻസിംഗ് പരീക്ഷ പാസ്സായി ഫിസിയോതെറാപ്പിസ്റ്റായി പ്രാക്ടീസ് ചെയ്യാം. ഈ രണ്ട് അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തണം. അല്ലാതെ സാധ്യതയില്ലാത്ത കോഴ്സിന് ചേർന്ന് പാതി വഴിയിൽ കോഴ്സ് ഉപേക്ഷിക്കുന്ന രീതി വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കണം. അതിന് രക്ഷിതാക്കൾ കൂട്ടുനിൽക്കരുത്.
1: പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ച് ഒരു രക്ഷിതാവിന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഇതുവരെ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
2: ആകാശവാണി സർഗ കേരളം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തുന്ന പ്രഭാഷണം, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ മലയാള സാഹിത്യത്തിൽ പുതുഭാവുകത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുകയാണ് നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ.
3: 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മലയാള ചെറുകഥയ്ക്ക് 110 വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ മുൻകാല രചനകളെയും പ്രവണതകളെയും ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 135 വർഷത്തിനിടയിൽ മലയാള ചെറുകഥ കടന്നുപോകുന്ന പല അവസ്ഥകളുടെ ഒരു പരിണാമ ഘട്ടമാണ് സമീപ ഭൂതകാലവും എന്ന് മനസ്സിലാകും. 1891 ആണ് ആദ്യത്തെ മലയാള ചെറുകഥയായ വാസനാവികൃതി അച്ചടിക്കപ്പെടുന്നത്. പിന്നീട് പല പരിവർത്തനങ്ങൾ മലയാള ചെറുകഥയ്ക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പ്രണയം, അപസർപ്പണം, നായാട്ട്, അമളികൾ, കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മലയാളത്തിൽ ചെറുകഥകൾ ഉണ്ടായത്. അതൊക്കെ പഴയ മട്ടിലുള്ള ചില പാശ്ചാത്യ കഥകളുടെ അനുകരണമായിട്ടും കുറേയൊക്കെ കേരളീയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്നതായിട്ടും ആയിരുന്നു. എങ്കിലും അതെല്ലാം കേവലം രസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എഴുതപ്പെട്ടിരുന്നത്. എന്നാൽ 1930-കളോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളീയ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ചെറുകഥകളിൽ അവതരിപ്പിക്കുന്ന രീതി വികസിച്ചു വന്നു. അതിന് പ്രേരണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ അഗ്നി ജ്വലിച്ചു നിന്ന ഊഷ്മളമായ അന്തരീക്ഷമായിരുന്നു അത്. തൊഴിലാളികളുടെ സമരങ്ങൾ, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലായിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേരളം മൂന്നായും മുറിഞ്ഞുകിടന്ന കാലമായിരുന്നു അത്. രണ്ട് പ്രദേശങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, മലബാർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഈ അവസ്ഥകളെല്ലാം മലയാളിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിന് വിധേയമായി. കേരളം എന്നൊരു പ്രദേശത്തെ രൂപപ്പെടുത്തുക, മലയാളി ജീവിതത്തിൻ്റെ സവിശേഷ മുഖങ്ങളെ ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ അക്കാലത്തെ സാഹിത്യരചനകൾക്കുണ്ടായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുക മാത്രമല്ല, വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, വരുംകാലത്ത് അതെങ്ങനെയായിത്തീരണം എന്നുള്ള ചില പ്രതീക്ഷകൾ കൂടി അക്കാലത്തെ സാഹിത്യരചനകളിൽ നമുക്ക് കാണാൻ കഴിയും. 1950 ആകുമ്പോഴേക്കും

സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പ്രതീക്ഷകൾ പലതും പൂവണിഞ്ഞില്ല. അത്തരം ഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അന്തർമുഖനാവുകയാണ്. അവൻ്റെ ആന്തരിക ജീവിതത്തെ ചിത്രീകരിക്കുന്ന രചനകൾ അക്കാലത്ത് വന്നു തുടങ്ങി. പിന്നീട് ഒരു പതിറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വലിയ ചലനമുണ്ടാക്കിയ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ രംഗപ്രവേശമായി. അസ്തിത്വവാദം പോലെയുള്ള ആശയ സംഹിതകൾ അക്കാലത്തെ എഴുത്തുകാരെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. പിന്നീട് കുറേ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 80s പിൽക്കാലത്ത് ഉത്തരാധുനികത എന്ന് വ്യവഹരിച്ച ആശയ സംഹിതകളും അതിൻ്റെ ആവിഷ്കാരങ്ങളായ കഥകളും ഇതര രചനകളും ഒക്കെ മലയാളത്തിലുണ്ടായി. അത് കഴിഞ്ഞ് ഏതാണ്ട് 20th അന്ത്യദശകമാകുമ്പോഴേക്കും ലോകമാകെ വലിയ പരിവർത്തനം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലും ഒരു ആഗോള സാമ്പത്തിക ശക്തികൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിൻ്റെ ഉൽപ്പന്നമായ സാഹിത്യത്തെയും നിർണയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം അടയാളങ്ങൾ നമ്മുടെ രചനകളിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള കാലഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ ആവിഷ്കാരങ്ങളിലെല്ലാം ഇത്തരം സാമൂഹികവും സാംസ്കാരികവുമായ ആശയാന്തരീക്ഷം വലിയ പ്രേരണയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടയാളങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21st തുടക്കം. ആ ഘട്ടം മുതൽ മലയാള ചെറുകഥയിൽ പ്രകടമായ എന്തെല്ലാം സവിശേഷതകളാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആലോചനാ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ യാതനകൾ അനുഭവിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. പഴയതുപോലെയുള്ള ഭൗതികാന്തരീക്ഷം ത്തിലെ പല യാതനകളും കുറഞ്ഞു പോയെങ്കിലും മറിച്ച് അധികാരശക്തികൾ കൂടുതലായിട്ട് ജനതയുടെ മേൽ അവരുടെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ കാലം മാറി. മൂലധന ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അധികാരം പോലും അവരുടെ ചില ഉപകരണങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. 20th മധ്യ ദശകങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ ഉണർവുണ്ടായി. പഴയ ജന്മിത്തത്തിൻ്റെയും പഴയ ഫ്യൂഡൽ മൂല്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയൊരു ജനാധിപത്യ ബോധവും പുതിയ ഒരു സാംസ്കാരിക അന്തരീക്ഷവും വളർന്നു വന്നു. പുരോഗമന രാഷ്ട്രീയം അതിന് വലിയ ഒരു പ്രേരണയായി തീർന്നു. അന്ന് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വലിയൊരു വില ഉണ്ടായിത്തീർന്നു. മനുഷ്യൻ ആണ് എല്ലാറ്റിൻ്റെയും ആധാരമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്നൊരു മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആധിപത്യശക്തിയുള്ള ആളുകൾ മൂലധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മറ്റ് മനുഷ്യരല്ല, അവൻ്റെ ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ അവന് ചവിട്ടി തേക്കാനുള്ള വെറും ഞാഞ്ഞൂലുകളാണ് എന്നൊരവബോധം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ പലതരത്തിൽ മനുഷ്യൻ തൻ്റെ അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ട സാഹചര്യമുണ്ടായി. മണ്ണ്, ജലം, ഭൂമി, പ്രകൃതിയിലെ ഇതര വിഭവങ്ങൾ, ഇതെല്ലാം ഇത്തരം ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. അവിടെയാണ് അതിനെല്ലാം വേണ്ടി മനുഷ്യൻ പോരാടാൻ തുടങ്ങിയത്. ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ, വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന മനുഷ്യർ, കൂരകൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരുപാട് ഗുണങ്ങൾ വലിയ വികസനത്തിനിടയിലും നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുപോലെ വേരുകളറ്റ് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ, പക്ഷെ അങ്ങനെ അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടും വംശീയമായ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷയില്ലാതെ സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആയിരക്കണക്കിന് 10,000,000 ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. ഇവരെല്ലാം ആണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ സത്യം എന്ന് നമ്മുടെ എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 20th ആദ്യത്തെ കാൽനൂറ്റാണ്ട്. ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ ചലനങ്ങൾ, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ യാതനകൾ, ഇതൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ തോതിൽ ലോകത്തെ ഒന്നാക്കി തീർത്തു. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടാകുന്ന ഏത് ചലനവും ആ നിമിഷം തന്നെ മറ്റുള്ളവർക്കറിയാവുന്ന സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുകളേക്കാൾ കൂടുതൽ സിം കാർഡുകളുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഒരവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നാം നേരിട്ട് ഇടപഴകുന്ന ആളുകളേക്കാൾ എത്രയോ ആളുകളുമായിട്ട്, എത്രയോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നെറ്റ് വഴി ഈ ലോകത്തിലൂടെ
ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു.

അപ്പോൾ യഥാർത്ഥ ജീവിതത്തിനെ അതിവർത്തിക്കുന്ന ഒരു പ്രതീതി ജീവിതം, വെർച്വൽ ജീവിതം ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പലതരം അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ചില ഊന്നലുകൾ ഇപ്പോഴത്തെ സാഹിത്യ രചനകളിൽ കാണാനുണ്ട്, പ്രധാനമായും ഫിക്ഷനിൽ. അതിലെ തന്നെ വൈവിധ്യമുള്ള ഒരു ലോകമായ ചെറുകഥയിൽ, അതൊന്ന് ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീ പുരുഷനൊപ്പം തുല്യതയുള്ള പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന ബോധം സ്ത്രീ സമൂഹത്തിൽ രൂപപ്പെട്ടത് വളരെ ശക്തമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ 2 ദശകങ്ങളിലാണ് അത്തരത്തിലുള്ള വലിയൊരു മാറ്റമുണ്ടായത്. അതിൻ്റെ തുടർച്ച ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്കപ്പുറത്തേക്ക് ലിംഗപരമായ ഇതര വിഭാഗങ്ങളിലും പെട്ട ഭിന്ന ലൈംഗികതയുള്ളവർ, ലൈംഗിക പരിവർത്തനങ്ങൾ സംഭവിച്ചവർ, സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർ, ഇങ്ങനെ പല വിധാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സാങ്കത്യം, അവരുടെ ജീവിതത്തിൻ്റെ സ്വത്വബോധം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. സർക്കാർ തലത്തിൽ പോലും അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ സാഹിത്യത്തിലേക്ക് സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യം പ്രാദേശികമായ ചെറിയ ചെറിയ ഇടങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. മുമ്പ് സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മലയോര പ്രദേശങ്ങൾ, കടൽത്തീര ജീവിതം, അതുപോലെ നമ്മുടെ ഇതര ഭാഷാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ ജീവിതം, ഇതൊക്കെ നമ്മുടെ കഥകൾക്ക് ഇന്ന് സൂക്ഷ്മമായ വിഷയമായി തീരുന്നുണ്ട്. അതുപോലെ അതത് പ്രദേശങ്ങളിലെ പ്രത്യേകമായ ഭാഷാഭേദങ്ങൾ, സംഭാഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതത് പ്രദേശങ്ങളുടെ മിത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കഥയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ചെറുകഥാസാഹിത്യം അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൊണ്ട് കൂടുതൽ പ്രതിരോധ സജ്ജമായി തീർന്നിരിക്കുന്നു എന്നതാണ് ആ യാഥാർത്ഥ്യം. അതുകൊണ്ട് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ, മുമ്പ് നമ്മുടെ പുരോഗമന സാഹിത്യകാലത്തും മറ്റും കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മ പ്രതിരോധങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന രചനകൾ പലതും നമ്മുടെ കഥാസാഹിത്യത്തിൽ ഇന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിരോധപരത ആണ് നമ്മുടെ കഥകളുടെ മുഖ്യമായ ഒരു അടയാളമായിട്ട് ഇന്ന് കാണുന്നത്. അതുപോലെ ആഖ്യാനപരമായ കാര്യങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ട്, അത് ആധുനികതയുടെയും മറ്റും കാലത്തുള്ളതുപോലെ നിരന്തരമായ പരീക്ഷണങ്ങൾ, രൂപപരീക്ഷണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ഭാഷ കൊണ്ടുള്ള പലതരത്തിലുള്ള സങ്കീർണ വ്യവഹാരങ്ങളായിട്ട് കഥയെ മാറ്റുകയോ ഒന്നുമല്ല. മറിച്ച് കഴിഞ്ഞ ഒരു 10-120 കൊല്ലത്തിനിടയിൽ നമ്മുടെ കഥാസാഹിത്യം പലതരത്തിൽ പരീക്ഷിച്ച് രൂപപ്പെടുത്തിയ സാങ്കേതിക രീതികളിൽ നിന്നെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഓരോ പ്രമേയത്തിനും ഇണങ്ങിയ മട്ടിലുള്ള രചനാരീതികൾ നമ്മുടെ കഥാകൃത്തുകൾ സാക്ഷാത്കരിക്കുന്നു. പൊതുവിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെറുകഥയുടെ ദൈർഘ്യത്തിന് വന്നിരിക്കുന്ന ഒരു വർധനവാണ്. നേരത്തെ ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 4-5 പേജിൽ അല്ലെങ്കിൽ 7-8 പേജിൽ ഒതുങ്ങുന്നതായിരുന്നു മലയാളത്തിലെ ഒരു ചെറുകഥ. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോടുകൂടി അതിനൊരു മാറ്റം വരുന്നു. പൊതുവെ കഥകൾക്ക് ദൈർഘ്യം കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ചെറിയ കഥകൾ ഉണ്ടാകുന്നു. എന്തായാലും ഈ രചനകളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്ന ശക്തമായ രചനകൾ എന്ന നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഖ്യധാരയിലെ അച്ചടി മാധ്യമത്തിലൂടെ വരുന്ന കഥകളെ മുൻനിർത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ തന്നെ വളരെ വലിയ ഒരു ലോകമാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. അവിടെയും കഥകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷേ അവിടെ ആദ്യ വായനയിൽ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് കൊള്ളാം അല്ലെങ്കിൽ അതിനൊരു മിക്കവാറും എല്ലാവരും ലൈക്ക് പറയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയുള്ള രചനകളിൽ നിന്ന് ഭിന്നമായിട്ട് അത് അതിൻ്റെ ക്ഷണികത കൊണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കുമെന്നല്ലാതെ കഥാസാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് നമ്മുടെ ചെറുകഥ അതിൻ്റെ ബഹുമുഖമായ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ ശക്തമായി അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ

0: ആദ്യത്തെ 25 വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇത്തരമൊരു പ്രഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേര് പറയുകയും അവരുടെ കൃതികളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. വാസ്തവത്തിൽ വളരെയേറെ എഴുത്തുകാർ, പല തലമുറകളിൽപ്പെട്ടവർ, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് മുമ്പ് തന്നെ എഴുത്തിൻ്റെ രംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടമാക്കിയ നമ്മുടെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് മുതൽ ഈ സമീപ വർഷങ്ങളിൽ ബാലപംക്തികളിൽ കൂടിയും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന് തങ്ങളുടെ ചെറിയ ഒച്ച വേറിട്ട് കേൾപ്പിച്ച ഈ കൗമാരക്കാർ വരെയുള്ള വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞവരും പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശം ചെയ്ത ഒട്ടേറെ കഥാകൃത്തുകൾ മലയാളത്തിൽ സജീവമായിട്ട് വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണത്തിന് മുതിർന്നത് എന്നുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
1: 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ KS രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കാണാതായ കപ്പൽ, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ.
2: തുറമുഖത്തുനിന്നും കപ്പൽ പുറപ്പെട്ടത് അന്ന് നേരം പുലരുന്നതിന് തൊട്ടു മുമ്പാണ്. മഞ്ഞുമറ നീക്കി സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും കപ്പൽ കര കാണാത്തത്ര ദൂരത്തെത്തിയിരുന്നു. ഒരു കടൽക്കാക്ക പറന്നുവന്ന് പതിവില്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കിയ ശേഷം ആഴത്തിലേക്ക് ചിറകു വിരിച്ചു. മഞ്ഞിൻ്റെ തിളക്കം അതിൻ്റെ ചിറകിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം ചുവപ്പ് വെളിച്ചം വീണ് കടൽ തിളങ്ങി. അടുത്തെങ്ങും തിരയിളക്കമോ മത്സ്യങ്ങളുടെ ചാട്ടുളി പായലോ കാണാനുണ്ടായിരുന്നില്ല. കപ്പിത്താൻ തുറമുഖത്തെത്തുമ്പോഴേക്കും ശാന്തമായ കടലിലൂടെ കപ്പൽ കാണാദൂരത്തെത്തിക്കഴിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നു. അയാളുടെ ചുമലിലെ വലയിലേക്കും എളിയിലെ പേനാക്കത്തിയിലേക്കും കപ്പിത്താൻ നോക്കി. ജഹാംഗീർ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ കരതൊടാതെത്തുന്ന മത്സ്യങ്ങളെ പേനാക്കത്തി കൊണ്ട് കുത്തിയെടുക്കുന്ന ജഹാംഗീറിന് മുന്നിൽ പ്രഭാതമെത്തുമ്പോഴേക്കും ഒരു മീൻകുന്ന് ഉയർന്നിട്ടുണ്ടാകും. തുറമുഖവും ബീച്ചും മത്സ്യകന്യകയുടെ പ്രതിമയും കാണാനെത്തുന്നവർക്ക് പലതരം മത്സ്യങ്ങൾ ചുട്ടും ഇലയിൽ വാട്ടിവറുത്തും വെളിച്ചെണ്ണയിൽ മുരിച്ചും നൽകുന്നതിനാണ് ജഹാംഗീറിൻ്റെ പകൽ. രാത്രി തുടങ്ങി അധികമാകും മുമ്പ് അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടി കുഞ്ഞു ടോർച്ചുമായി കടലേറ്റത്തിൻ്റെയും ഇറക്കത്തിൻ്റെയും അരികുപറ്റി നടക്കാൻ തുടങ്ങും. ഒരിക്കലും ഉറങ്ങാത്ത ജഹാംഗീർ ഈ തുറമുഖം വിട്ട് മറ്റെവിടേക്കും ഇക്കാലങ്ങൾക്കിടയിൽ പോയിട്ടില്ല. കടലേറ്റം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും മറ്റൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തന്നെ വന്ന് പുതപ്പിക്കാൻ മരണം ഈ കടൽക്കരയിൽ എവിടെയോ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ടെന്നാണ് അയാൾ പറയാറ്. ചില രാത്രികളിൽ മരണം തൻ്റെ അരികെ വന്നിരിക്കാറുണ്ടെന്നും സ്നേഹത്തോടെ ഒട്ടിക്കിടക്കാറുണ്ടെന്നും പറയുമ്പോൾ ജഹാംഗീർ ഒരു കുട്ടിയെപ്പോലെയാകും സംസാരിക്കുക. ഉൾക്കടലിലേക്ക് നീങ്ങി തുടങ്ങിയ കപ്പലിലേക്ക് അത്ഭുതത്തോടെ വീണ്ടും നോക്കി നിന്ന കപ്പിത്താനോട് ജഹാംഗീർ താൻ കണ്ട അത്ഭുതകരമായ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജലത്തിലേക്ക് ആദ്യം നേരിയൊരു ചലനമാണ് കണ്ടത്. ഓളച്ചുറ്റായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴാണ് കപ്പൽ പതുക്കെ ഇടതുവശം തിരിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയത്. പുറപ്പെടാനുള്ള നേരമായിട്ടില്ലല്ലോ എന്ന് തോന്നി. ആകാശത്തേക്ക് നോക്കി നിന്ന ജഹാംഗീർ കണ്ണുകളടച്ചു നിന്നു. നെറ്റി ഒന്ന് ചൊറിഞ്ഞു തിരിയുമ്പോഴേക്കും കപ്പൽ വേഗത പ്രാപിച്ചു തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി കപ്പിത്താൻ അരികെ എത്തി. റൊസാരിയോ. എല്ലാ യാത്രകളിലും കപ്പിത്താനൊപ്പം അയാളുണ്ടാകും. തൻ്റെ കടൽയാത്രകളിൽ നിശബ്ദതയുടെ ആവരണം പൊട്ടിച്ചു വിടാറുള്ള റൊസാരിയോ അന്നും പതിവ് പോലെ കപ്പലിൽ പുറപ്പെടാനെത്തിയതാണ്. അപ്പോഴാണ് കരവിട്ട് കടലിലേക്ക് പോകാൻ തുടങ്ങിയ കപ്പൽ കാണുന്നത്. അപ്പോൾ ഏകാന്തമായ ആകാശത്ത് ഒരു പരുന്ത് താഴ്ന്നു പറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടിൽ കിടന്ന് പുളയുന്ന ഒരു ഞണ്ട്. എന്തു പറയണമെന്നറിയാതെ അവർ പകച്ചു നിന്ന് പരസ്പരം നോക്കി. അത്ഭുതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരാൻ തുടങ്ങിയ നാളുകളെക്കുറിച്ച് അവർ ഓർക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം പുലർന്നപ്പോൾ മുതൽ തുറമുഖം വിജനമായി മാറുകയായിരുന്നു. അത്രനാളും കാളം മുഴക്കുന്ന കപ്പലുകളും ഐലസ വിളികളും ആരവും നിറഞ്ഞ ചുറ്റുവട്ടത്ത് ഭയത്തിൻ്റെ ഒരു കയർ സർപ്പരൂപത്തിൽ വന്നു വീണു. മുഖാവരണം ധരിച്ച മനുഷ്യർ പരസ്പരം ഭീതിയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരാൾ തൊട്ട മീൻ മറ്റൊരാൾ തൊട്ടു നോക്കാതെയായി. പങ്കായങ്ങളിൽ ചിതൽ മേഘമാരംഭിച്ചു. ഉറുമ്പുകൾ കൂനകളായി നടവഴികളിൽ നിറഞ്ഞു. ഇടയ്ക്കിടെ കൂട്ടമായി പറന്നെത്തിയ കടൽക്കാക്കകൾ കരയിൽ അടിഞ്ഞുകൂടിയ ചെറുമത്സ്യങ്ങളെ കൊത്തിയെടുത്ത് പറക്കുമ്പോൾ അവയുടെ ചിറകടിയിലും ഭയം മുറുകിക്കൊണ്ടിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മുതൽ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതായി. മീൻ

സുഗന്ധവ്യഞ്ജനങ്ങളും കടഞ്ഞ മര ഉരുപ്പടികളും കയറ്റിക്കൊണ്ടുപോയ ലോറികൾ വഴിവക്കിൽ അനാഥമായി നിരന്നു കിടന്നു. ചീഞ്ഞ മത്സ്യങ്ങളുടെ ഗന്ധം ചുറ്റുവട്ടങ്ങളിൽ കുമിഞ്ഞു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങി വന്നവർ പാചകപാത്രങ്ങൾ കൊട്ടി ഭയത്തിൻ്റെ വസൂരി വടുക്കൾ മായ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മുടങ്ങാതെ തുറമുഖത്ത് ചുറ്റി നടന്നത് മൂന്ന് പേർ മാത്രമാണ്. കപ്പിത്താനും റൊസാരിയോയും ജഹാംഗീറും. തലേന്ന് രാത്രി കപ്പൽ കരയോടടുപ്പിച്ചു കഴിഞ്ഞ് റൊസാരിയോ പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ കൂട ജഹാംഗീറിനെ ഏൽപ്പിച്ചതാണ്. കപ്പിത്താൻ മുറിയിലെത്തി മേല് കഴുകുമ്പോഴേക്കും വറുത്ത മീനും ചുട്ടെടുത്ത ഗോതമ്പ് റൊട്ടിയുമായി എത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ജഹാംഗീർ തിടുക്കത്തിൽ നടന്നത്. താൻ അന്ന് രാത്രിയിലേക്ക് വേണ്ട ചില ആഹാരപദാർത്ഥങ്ങൾ കപ്പിത്താൻ്റെ മുറിയുടെ മുന്നിലെ ഫൗണ്ടൻ്റെ പിന്നിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജഹാംഗീറിനെ റൊസാരിയോ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലഹരിയുടെ തൂവലില്ലാതെ തന്നെ വിസ്മയത്തിൻ്റെ ആകാശം ചുറ്റിവരാൻ തനിക്കറിയാമെന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച ശേഷം ജഹാംഗീർ അടുപ്പ് കത്തിക്കാനുള്ള കരിയുമായി തിടുക്കത്തിൽ നടന്നു. തീ കാഞ്ഞു തുടങ്ങിയതോടെ തണുപ്പിൻ്റെ അലകൾ വിട്ടകന്നു. കപ്പിത്താൻ തൻ്റെ അനുമതിയില്ലാതെ സ്വയം കടൽയാത്ര പുറപ്പെട്ട കപ്പലിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ കൺകണ്ട ദൈവമായ കപ്പിത്താൻ്റെ സങ്കടം കണ്ട് റൊസാരിയോയുടെ ഉള്ളു പിടച്ചു. തീക്കായലിനൊപ്പം തൊട്ടടുത്തു കൂട്ടിയ കല്ലടുപ്പിൽ മുരിഞ്ഞു പൊങ്ങിയ വിവിധതരം മത്സ്യങ്ങളുടെ മണം അവിടെ മാകെ നിറഞ്ഞു. മനുഷ്യർ അപ്രത്യക്ഷരായ കടലോരത്ത് കാലങ്ങളായി കാണാറുള്ള റൊസാരിയോ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ലഹരിയുടെ കൊതുമ്പിൽ തൂങ്ങി നിന്ന അയാൾ കപ്പിത്താൻ്റെ കരൽ പൊടിയുന്നത് കേൾക്കാനാകുന്നുണ്ടെന്നും കാണാതായ കപ്പൽ തിരഞ്ഞ് ഏതു നിമിഷവും കപ്പിത്താൻ കടൽത്തിരയിലേക്ക് പായുമെന്നും ഭയക്കുന്നുണ്ടായിരുന്നു. കര തൊട്ടുനിന്ന കപ്പൽ കടലാഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ചതാണെന്ന് മൂന്ന് പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. രണ്ടു പേർ ആദ്യയോടെ കപ്പിത്താൻ അടുപ്പിൽ ചൂടിലേക്ക് തീ കായാനെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മുറിയിൽ വെരുകിനെപ്പോലെ നടക്കുന്ന കപ്പിത്താനെ പുറത്തുനിന്ന് നോക്കിയ റൊസാരിയോ ജഹാംഗീറിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. സാധാരണ ഈ നേരത്താണ് കപ്പൽ തീരത്തോടടുക്കുന്നത്. അതുകഴിഞ്ഞ് അധികനേരമാകും മുമ്പ് കപ്പിത്താനും റൊസാരിയോയും താമസ്ഥലത്തെത്തും. കുളിച്ച് വസ്ത്രം മാറി വന്നാൽ ഒന്നൊന്നര മണിക്കൂർ തീകായലും ചൂടിനും തുടലുമൊക്കെയായി കഴിയും. അതാണ് പതിവ് രാക്കൂട്ട്. തലേന്ന് കടൽയാത്രയ്ക്കിടയിൽ വല്ലാത്തൊരു വിമിഷ്ടം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലെ കപ്പിത്താന് തോന്നിയിരുന്നു. നീലാകാശത്തിന് ചുവട്ടിലെ ക്ഷോഭിച്ച കടൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും റൊസാരിയോ ചില ദിവസങ്ങളിൽ യാതൊരു കളിതമാശയും പറയില്ല. അങ്ങനെയുള്ള സായാഹ്നങ്ങളിൽ കരയിലെത്തി സ്വയം അയഞ്ഞു വരും വരെ ജഹാംഗീറും കപ്പിത്താനോട് അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ചുമലോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല കപ്പിത്താൻ്റേത്. എപ്പോഴും ഒരു കയ്യകലം ദൂരത്തായിരുന്നു അയാളുടെ ശരീരവും മനസ്സും. എപ്പോഴെങ്കിലും തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചിലത് സംഭവിക്കുമെന്ന് കപ്പിത്താൻ വിശ്വസിച്ചു. വർഷങ്ങളായി കടലിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു കപ്പിത്താൻ്റെ ദിനചര്യ. അല്ലാത്ത ദിവസങ്ങളിൽ ഭാരമുള്ളതെന്തോ ഒന്ന് തൻ്റെ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന ഭാവമായിരുന്നു അയാളുടേത്. കപ്പലോട്ട് നേരത്ത് മറ്റൊരാളായി മാറുന്ന കപ്പിത്താനെയാണ് റൊസാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ നേരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് അന്യഗ്രഹത്തിൽ നിന്നും പൊടുന്നിനെ ഭൂമിയിലേക്ക് പൊട്ടിവീണ ഒരാളെപ്പോലെയാണ് അയാൾ. കടൽ ചുരുക്കിലും ശാന്തതയിലും കപ്പിത്താൻ ഭൂമിയിൽ നിന്നും തെല്ലുയർന്നു നിൽക്കുന്നതായി റൊസാരിയോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചിറകുവിടർത്തി പറക്കുന്നതായും. റൊസാരിയോയും ജഹാംഗീറും വിറകുകൊള്ളികൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കെ കപ്പിത്താൻ പതിവില്ലാത്ത വേഗതയിൽ പടവുകളിറങ്ങി മുറ്റത്തേക്ക് വന്നു. നമുക്ക് പുറപ്പെടാം. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് എൻ്റെ കപ്പൽ കണ്ടെത്തണം. കപ്പിത്താൻ മുന്നോട്ട് നടന്നു. റൊസാരിയോ ജഹാംഗീറിനെ നോക്കി. അവർ കണ്ടതാണ് സ്വയം പാത വരഞ്ഞ് കപ്പൽ ഉൾക്കടലിലേക്കുള്ള നീണ്ട പാതയിലൂടെ അകന്നു പോകുന്നത്. കപ്പിത്താനില്ലാത്ത കപ്പലിൻ്റെ വിധി എന്താവുമെന്ന ആകുലതയൊന്നും അപ്പോൾ തോന്നിയില്ല. എന്നും പുറപ്പെടുന്ന സമയത്ത് കപ്പിത്താൻ തുറമുഖത്തെത്തുമെന്നും കടൽക്കാറ്റിനൊപ്പം നടന്ന് കപ്പലിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്നും കപ്പൽ സ്വയം വേഗമാർജിക്കുകയും കാറ്റിൻ്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുകയുമായിരുന്നു. കപ്പിത്താൻ കടലിലേക്ക് നടന്നു, ഒപ്പം റൊസാരിയോയും ജഹാംഗീറും. കടൽ തീരം വിജനമായിരുന്നു. കപ്പിത്താനൊപ്പം പുറപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും റൊസാരിയോയ്ക്കും ജഹാംഗീറിനും മുന്നിലുണ്ടായിരുന്നില്ല. അവർ കപ്പിത്താൻ്റെ പിന്നാലെ നടന്നു. രാത്രി കടലിൽ നിലാവ് പരന്നു കിടന്നു. പതിവ് വഴിയിലൂടെ നടന്ന് കപ്പൽ കിടന്ന സ്ഥലത്തെത്തിയ കപ്പിത്താൻ തിരിഞ്ഞു നോക്കി. തൻ്റെ തൊട്ടരികെ നിശബ്ദരായി നിൽക്കുന്ന രണ്ടു പേർ. അതിലൊരാളെ കുരുതി കൊടുത്താൽ അപ്രത്യക്ഷമായ കപ്പൽ തിരികെ എത്തുമെന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായ മാലാഹ പറഞ്ഞിരുന്നത്. ഇരുവരിൽ ആരെയാണ് കുരുതി കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ തോന്നിയ സംശയത്തിനും മാലാഹ മറുപടി പറഞ്ഞു. നിനക്ക് അതിജീവനത്തിന് ആരെയാണ് അധികം ആശ്രയിക്കേണ്ടത്? അതുമാത്രമായിരിക്കണം വാളിൻ്റെ മൂർച്ച കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പിത്താൻ ഇരമ്പി വന്ന തിരയിലേക്ക് നോക്കി നിന്നു.

0: അകലെ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പൽ അവിടേക്ക് നോക്കി നിൽക്കുന്ന റൊസാരിയോയും ജഹാംഗീറും അവർക്ക് നേരെ കപ്പിത്താൻ നടന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന വാൾ പുറത്തെടുത്ത കപ്പിത്താൻ റൊസാരിയോയുടെ രക്തം മണ്ണിൽ കട്ട പിടിച്ചു കിടക്കുന്നതും കൃഷ്ണമണികളിൽ ഉറുമ്പരിക്കുന്നതും കണ്ടു. തൊട്ടരികെ പരുന്തുകൾ വട്ടമിട്ടിരുന്ന് കൊത്തിയെടുക്കുന്ന ജഹാംഗീറിൻ്റെ ശരീരം തോന്നലാണോ നേരാണോ മുന്നിലെ കാഴ്ചകളെന്ന് നിശ്ചയിക്കാനാവാതെ പകച്ചു നിന്ന കപ്പിത്താനരികെ വീണ്ടും മാലാഖ പ്രത്യക്ഷമായി. "നിനക്കു വേണ്ടി കാത്തു നിൽക്കുന്നത് നിന്റെ നിഴൽ മാത്രം. അതിനൊപ്പം നടന്നു പോയിക്കൊള്ളുക. കഴിയുമെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക." കപ്പിത്താൻ കടലോരം വിട്ടുമാറാതെ നടന്നു. അകന്നുപോയ കപ്പൽ എത്ര ദൂരം നടന്നിട്ടും കപ്പിത്താന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തിരയിലേക്ക് ഇറങ്ങുമ്പോൾ കപ്പിത്താൻ മാലാഖ പറഞ്ഞത് മറന്ന് തിരിഞ്ഞു നോക്കി. മൂർച്ച തിളങ്ങുന്ന വാളുമായി പിന്തുടരുന്ന നിഴൽ ആരുടേതാണെന്ന് കപ്പിത്താന് തിരിച്ചറിയാനായില്ല. കാണാതായ കപ്പൽ കണ്ടെത്താനാവാതെ കപ്പിത്താൻ കടൽ മണത്തിലൂടെ നടക്കാൻ തുടങ്ങി.
1: കാണാതായ കപ്പൽ, സി അനൂപ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു
4: ആകാശവാണി തൃശൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ

0: ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
2: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്കച്ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൗരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5,000 കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2,000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാ

0: ജില്ലാതല കമ്മിറ്റി അഥവാ ഡി എൽ സി തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം July 28 കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ September 12-13 ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. 1 വർഷത്തിനിടെ പുടിൻ നടത്തുന്ന 2-ാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട വീണ്ടും തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ ഇപ്പോൾ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800

1 1 7 8 0 0 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15

0: വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസീയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി നടത്തുന്ന ത്രിവത്സര ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി ഡിപ്ലോമ കോഴ്സിലേക്ക് June 16 അപേക്ഷിക്കാം. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ച് പാസായിരിക്കണം. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യത, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം. അപേക്ഷാ ഫോറം www.iahtkannur.ac.in എന്ന വെബ്സൈറ്റിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരിട്ടും ലഭിക്കും. വിശദവിവരങ്ങൾക്ക് താഴെ പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO, കിഴുന്ന, തോട്ടട, കണ്ണൂർ 7. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497283530. നമ്പർ ആവർത്തിക്കാം: 0497283530. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 4ാം തരം 7ാം തരം തുല്യതാ കോഴ്സുകളിലേക്ക് ഈ മാസം 25 അപേക്ഷിക്കാം. 4ാം തരം വിജയിക്കുന്നവർക്ക് 7ാം തരത്തിലും 7ാം തര തുല്യതാ കോഴ്സ് പാസ്സാകുന്നവർക്ക് 10ാം തരം തുല്യതാ കോഴ്സിലും തുടർ പഠനം നടത്താനാകും. അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും ലിറ്ററസി മിഷൻ കേരള .org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലോ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ മുഖേനയോ ലഭ്യമാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872365024. നമ്പർ ആവർത്തിക്കാം: 04872365024. മറ്റൊരു നമ്പർ 9496877913. നമ്പർ ഒരിക്കൽ കൂടി: 9496877913. സേവന വാർത്തകൾ സമാപിച്ചു.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04872233571, മറ്റൊരു നമ്പർ 04872233572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾക്ക് ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 04872233571, മറ്റൊരു നമ്പർ 04872233572. അറിയിപ്പ് കഴിഞ്ഞു.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും എന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദ്യ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകളുണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൗരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യ വഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റ് നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും. അങ്ങനെയുള്ളവർക്ക് പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയം അറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളുമടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം. നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തു കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വർഷം വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വർഷം വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതക ഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതക ഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതക ഗോളത്തിൽ നിരന്തരം

അന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജ രൂപമാണ് സൗരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്നെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 കോടി വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളി വാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അൽബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ടുകാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെ പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കണക്കുകൂട്ടാനും അവർ പഠിച്ചിരുന്നു. ഈജിപ്തുകാർ സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ വൈജ്ഞാനികരായിട്ടുള്ളതിൽ പ്രധാനികൾ ആര്യഭട്ട, ബ്രഹ്മഗുപ്തൻ, ഭാസ്കര 1, ഭാസ്കര 2 എന്നിവരാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ടൻ അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് അക്കാലത്ത് വേരോട്ടമുണ്ടായില്ല. പ്രാമാണികരായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാം ആര്യഭട്ടന്റെ സിദ്ധാന്തത്തെ തള്ളിക്കളയുകയാണുണ്ടായത്. CE 1150 ഭാസ്കര 2 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്കങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്ക് വശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾക്ക്
ഏകദേശം 2500 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധുമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു.

ഉപയോഗിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 വർഷത്തിലും കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1985 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062 ഹാലിയുടെ വാൽനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ അസ്ട്രോണമി, ഇൻഫ്രാറെഡ് അസ്ട്രോണമി, അൾട്രാവയലറ്റ് അസ്ട്രോണമി, എക്സ്റേ അസ്ട്രോണമി, ഒപ്റ്റിക്കൽ അസ്ട്രോണമി, ഗാമ അസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയോരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാകുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണിത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്തു നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 വർഷത്തിന് ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്നാശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നിമാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മീറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റിവീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു. അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 ടണ്ണോളം അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും ഉൽക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതുകികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂരിപക്ഷവും മിന്നാമിനിങ്ങിനെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്ക് എത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്തുപോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്.
പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട്

0: കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
5: കഥ സഹാക്കും ബറാബാസും. ക്രിസ്തുവിന് പകരം വിട്ടയക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു ബറാബാസ്. അവൻ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് വർഷങ്ങൾ പലത് കടന്നു.

0: ഋതുക്കൾ പലതും വിരുന്നു വന്നു. മുന്തിരിത്തോപ്പുകൾ പലവട്ടം പൂത്തു തളർത്തു. ഇക്കാലം അത്രയും ബറബാസ് എവിടെയായിരുന്നു? ആർക്കും അറിഞ്ഞുകൂടാ. പാഫോസ് പ്രവിശ്യയിലെ റോമൻ ഗവർണറുടെ കീഴിലുള്ള ചെമ്പുഖനി, അവിടെ അടിമകളുടെ കൂട്ടത്തിൽ അതാ ഒരു മനുഷ്യൻ, 50കളിലെത്തിയ ഒരു മനുഷ്യൻ. നരച്ച തലമുടി, കുഴിഞ്ഞതാണ കണ്ണുകൾ, കണ്ണിന് താഴെ ആഴത്തിലേറ്റ മുറിവിൻ്റെ വടുക്കെട്ട്. അത് മറ്റാരുമല്ല, ബറാബാസ്. അയാൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവൻ്റെ ഇടത്തെ കാലിൽ ഒരു ചങ്ങല ബന്ധിച്ചിട്ടുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം മറ്റൊരാളുടെ വലങ്കാലുമായി ബന്ധിച്ചിരിക്കുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യൻ, വലിയ ഉണ്ട കണ്ണുകൾ, കത്തിക്കരുവാളിച്ച മുഖം, കുറ്റിത്തലമുടിയും കൂനുള്ള ശരീരവും കണ്ടാൽ വൃദ്ധനാണെന്ന് തോന്നുമെങ്കിലും ബറാബാസിൻ്റെ അത്ര പ്രായം ആ മനുഷ്യനില്ല. അവൻ്റെ പേര് സഹാക്. ബറാബാസ് എങ്ങനെ ഈ ചെമ്പുഖനിയിലെത്തി? ഇങ്ങനൊരു കഷ്ടകാലം അവൻ എങ്ങനെ വന്നു? ആർക്കും അതറിയില്ല. ഖനിക്കുള്ളിലെ നരകത്തിൽ ഡാപ്പകൾ പണിയെടുത്തും കങ്കാണിമാരുടെ മർദ്ദനങ്ങളേറ്റും ഒരടിമയായി അവൻ ജീവിച്ചു. ശരിക്കുള്ള ഭക്ഷണമില്ല. പന്നികൾ പോലും തിന്നാത്ത ധാന്യത്തവിട് വെള്ളത്തിൽ കുഴച്ച് വലിയ പാത്രത്തിൽ ഖനിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കിക്കൊടുക്കും. ദുസ്സഹമായിരുന്നു ആ ജീവിതം. ഒറ്റച്ചങ്ങലയിൽ ചേർത്ത് തളയ്ക്കപ്പെട്ട ആ അടിമകൾ എല്ലാം ഒന്നിച്ച് ചെയ്തു. ഒന്നിനും ഒരിക്കലും അവരെ വേർപെടുത്തിയില്ല. അവർ തങ്ങളുടെ അടിമവൃത്തി സഹിക്കാൻ തമ്മിൽ സഹായിച്ചു, സംസാരിച്ചു. അങ്ങനെ ക്ലേശകരമായ ജോലികളിൽ നേരം പോക്ക് കണ്ടെത്തി. ഒരിക്കൽ സംസാരത്തിനിടയിൽ സഹാക്ക് ചോദിച്ചു,
1: ബറാബാസ്, ഞാൻ ഇതുവരെ ചോദിച്ചില്ല, നിങ്ങളുടെ വീട് എവിടെയാണ്?
0: വീടോ? വീടും കൂടുമൊന്നും എനിക്കില്ലടോ.
1: അല്ല, നിങ്ങൾ ജനിച്ചത് എവിടെയാ?
0: അതോ, ഞാൻ ജനിച്ചത് ജെറുസലേമിലാണ്.
1: ജെറുസലേമിലോ?
0: അതെ. എന്താ നീ ഇങ്ങനെ അത്ഭുതപ്പെടുന്നേ? അറിയുമോ ആ സ്ഥലം?
1: ബറാബാസേ, ജെറുസലേം ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നന്മകൾ മാത്രം ചെയ്ത ഒരാൾ.
0: ആരെക്കുറിച്ചാണ് ചോദ്യമെന്ന് ബറാബാസിന് മനസ്സിലായി.
1: ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, ഒരിക്കലെങ്കിലും നീ അവനെ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. സഹാക്കിന്റെ കയ്യിൽ നിന്നും പണിയായുധം താഴെ വീണു. ഇതവൻ അന്തം വിട്ടു നിൽക്കുന്നു. അവന്റെ ഉള്ളിൽ അവാച്യമായ ചിന്തകൾ നിറയുന്നു. ചുറ്റുപാടെല്ലാം ആകെ മാറുന്നതുപോലെ, ഖനിക്കുള്ളിലാകെ ഒരു ശോഭ നിറയുന്നതുപോലെ അവൻ ഭ്രാന്തമായി പുലമ്പി.
1: ദൈവമേ, നിന്നെ നേരിൽ കണ്ട ഒരുവനുമായി ഞാൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
0: പെട്ടെന്ന് എവിടെ നിന്ന് ഓടി വന്ന കങ്കാണിയുടെ ചാട്ടുപാൻ സഹാക്കിന്റെ മുതുകിൽ ആഞ്ഞു പതിച്ചു.
1: കൊല്ലും.
0: പലതവണ ആ ചാട്ടവാൻ

0: അന്തരീക്ഷത്തിൽ ശബ്ദിച്ചു. സഹാക്ക് വേദന കൊണ്ട് പൊളയുന്നു. അടിയേറ്റ് വിണ്ടുകേറി അവൻ്റെ ദേഹത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നു. അവൻ പണിയായുധം കയ്യിലെടുത്ത് നിലത്താഞ്ഞാഞ്ഞു കുത്തി. അല്പം കഴിഞ്ഞപ്പോൾ കങ്കാണി പോയി. അപ്പോഴും സഹാക്കിൻ്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിണ്ടാൻ ശേഷി വന്നപ്പോൾ അവൻ ചോദിച്ചു,
1: ബറാബാസേ, നീ എപ്പോഴാ അവനെ കണ്ടത്? പറയൂ, ദേവാലയത്തിലെ ബലിപീഠത്തിൽ വെച്ചായിരുന്നോ, അതോ വരാനിരിക്കുന്ന അവന്റെ രാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴോ? പറ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
0: ഞാൻ ഗാഗുൽത്തയിൽ വെച്ചാ അവനെ കണ്ടത്.
1: ഗാഗുൽത്തയോ? എന്താണത്?
0: കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സ്ഥലം. അത് കേട്ടപ്പോൾ സഹാക്കിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു.
1: ഓ, അപ്പോ കർത്താവിനെ കുരിശിലേറ്റിയപ്പോ അല്ലേ?
0: അതെ.
1: ബറാബാസ്, ആ സമയം ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറിയത് നിങ്ങൾ കണ്ടോ? പാറകൾ പോലും പൊട്ടിത്തകർന്നില്ലേ?
0: ശരിയാണ്.
1: പിന്നെ മരിച്ചവർ കുഴിവാടങ്ങളിൽ നിന്നും പുറത്തു വന്നില്ലേ? അവന്റെ ശക്തി മൂലം പലരും മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നില്ലേ?
0: അതെ.
1: ബറാബാസ്, അവൻ പ്രാണൻ വെടിയുമ്പോൾ ഇരുട്ടുണ്ടായില്ലേ?
0: ഉണ്ടായി. ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പൊട്ടിപ്പിളർന്ന പാറയിൽ നാട്ടിയ കുരിശിൽ ദൈവപുത്രൻ ബലിയായി തൂങ്ങി മരിക്കുന്നത് തൊട്ടുമുന്നിൽ എന്ന പോലെ സഹാക്ക് കണ്ടു. ഒരു സ്വപ്നത്തിനെന്ന പോലെ അവൻ പുലമ്പി.
1: നമ്മെ രക്ഷിക്കുവാൻ അവൻ അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. രക്ഷകനായ അവൻ ഇതെല്ലാം സഹിച്ചു മരിക്കേണ്ടി വന്നു. ബറാബാസ്, ഒന്ന് ചോദിക്കട്ടെ, നീ ദൈവപുത്രനെ അവിടെ വെച്ച് കണ്ടതിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ, നീ എന്തിനവിടെ പോയി?
0: മറുപടി പറയാൻ ബറാബാസ് തെല്ലുനേരം ആലോചിച്ചു. ദൈവപുത്രൻ കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടപ്പോൾ ഞാനും ഗവർണറുടെ കൊട്ടാരമുറ്റത്തുണ്ടായിരുന്നു. അവൻ്റെ ചുറ്റും ഒരു സ്വർഗീയ ശോഭ ഞാൻ കണ്ടു. അവനൊരു സാധാരണക്കാരനല്ലെന്ന് അപ്പോഴെനിക്ക് തോന്നി. അതുകൊണ്ട് അവൻ്റെ മരണം കാണാൻ ഞാനും പോയി.
1: സുഹൃത്തെ, അവൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്?
0: അതോ ഞാൻ പറയാം. തീപ്പിടമധരിച്ചൊരു സ്വർഗദൂതൻ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് കുന്തമന പോലെയുള്ള കൈകൾ നീട്ടി ആ കല്ലറയുടെ മൂടിക്കൽ ഇളക്കി മാറ്റി. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ഒരു മിന്നലുണ്ടായി, എന്റെ കണ്ണുമഞ്ഞളിച്ചു പോയി. ഞൊടിയിട കൊണ്ട് എല്ലാം കഴിഞ്ഞു. സഹാക്ക് ആനന്ദത്താൽ മതിമറന്നു.
1: കർത്താവേ, അങ്ങയെ നേരിൽ കണ്ട ഇവനുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ.

0: സഹകൽഭുതത്തോടെ ബറബാസിനെ നോക്കി നിൽക്കുകയാണ്.
1: ബറബാസ്, വരൂ, ഒരു രഹസ്യം കട്ടിത്തരാം.
0: ഖനയിൽ കത്തി തന്ന എണ്ണവിളക്കിന് അടുത്തേക്ക് അവൻ ബറബാസിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വന്തം കഴുത്തിൽ ധരിച്ചിരുന്ന അടിമത്താലി ബറബാസിനെ കാണിച്ചു.
1: ഇതെന്താണെന്നറിയാമോ?
2: അത് താലിയല്ലേ അടിമത്താലി?
1: അതല്ല, ഇതിൻ്റെ മറുപുറം നോക്ക്.
0: ബറബാസ് ആ ലോകകഷ്ണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ മറുവശത്ത് കുറേ വിചിത്രമായ വരകൾ.
2: ഇതെന്താണ്?
1: കുരിശിൽ മരിച്ച രക്ഷകന്റെ പേരാണിത്. ഞാൻ ദൈവപുത്രന്റെ സ്വന്തമാണെന്നാണ് ഇത് ധരിക്കുന്നത് കൊണ്ട് എൻ്റെ വിശ്വാസം. ഞാൻ കർത്താവിൻ്റെ അടിമയാണ്, കർത്താവിൻ്റെ മാത്രം.
0: ബറബാസ് ആ താലി കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ കുറേ നേരം നോക്കി നിന്നു.
1: ബറബാസ് ഗ്രീക്കുകാരനായ ഒരു അടിമയാണ് എനിക്കിത് എഴുതി തന്നത്. അവൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചതും അവനാണ്. പണിയെടുക്കാനുള്ള ശേഷിയില്ലാതെ ഒരിക്കൽ അവൻ തളർന്നു വീണു. ആ കാലന്മാര് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ കാലി രണ്ടും വെട്ടിമാറ്റി ചൂളയിലെറിഞ്ഞു. അതിനു മുമ്പ് അവൻ ജപിക്കുന്നത് ഞാൻ കേട്ടു. കർത്താവേ, എന്നെ കൈവഴിയരുതേ. ബറബാസേ, ഇപ്പൊ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്.
0: 4 ദിവസത്തേക്ക്

0: അധികമായി അവർ സംസാരിച്ചില്ല. ഒരു ദിവസം ബർബാസ് ചോദിച്ചു, സഹാക്ക്, എൻ്റെ അടിമത്താലിയിലും ആ എഴുത്തൊന്ന് കുറിച്ചു തരാമോ?
1: അതിനെന്താ? പക്ഷേ
0: എന്താ?
1: എനിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല, എങ്കിലും വഴിയുണ്ട്.
0: കങ്കാണി അടുത്തില്ലാത്ത അവസരത്തിൽ എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിൽ വെച്ച് മൂർച്ചയുള്ള ഒരു കൾച്ചിയിലെടുത്ത് സഹാക്ക് ആ അക്ഷരങ്ങൾ ബറാബാസിൻ്റെ താലിയിൽ കുറിച്ചു, അല്ല നോക്കി അതേപടി വരച്ചു വെച്ചു. ബറാബാസ് അതിലേക്ക് തന്നെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. കുരിശിൽ മരിച്ച രക്ഷകൻ്റെ പേര് സ്വന്തം താലിയിൽ.
1: ഞാനും കർത്താവിൻ്റെ സ്വന്തമായിരിക്കുന്നു.
0: ഇരുവരും പെട്ടെന്ന് മുട്ടുകുത്തി. എല്ലാ മർദ്ദത്തിനിടെയും രക്ഷകനും ദൈവവുമായ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി.
1: പെട്ടെന്ന് ചാട്ടവാർ അവരുടെ ദേഹത്താഞ്ഞു പതിച്ചു. തെമ്മാടികളെ, പണിയെടുക്കാതെ നിന്ന് സല്ലപിക്കുന്നു,
0: അലറിക്കൊണ്ട് കങ്കാണി അവരെ തല്ലിച്ചതയ്ക്കുന്നു. വേദന കൊണ്ടവൻ പൊളയുന്നു.

0: ബർണബാസിന്റെ താലിയിൽ കുറിച്ചു. അല്ല, നോക്കി അതേപടി വരച്ചു വെച്ചു. ബർണബാസ് അതിലേക്ക് തന്നെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. കുരിശിൽ മരിച്ച രക്ഷകന്റെ പേര് സ്വന്തം താലിയിൽ.
1: ഞാനും കർത്താവിന്റെ സ്വന്തമായിരിക്കുന്നു.
0: ഇരുവരും പെട്ടെന്ന് മുട്ടുകുത്തി. എല്ലാ മർദ്ദരുടെയും രക്ഷകനും ദൈവവുമായ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി.
1: പെട്ടെന്ന് ചാട്ടവാർ അവരുടെ ദേഹത്താഞ്ഞു പതിച്ചു. തെമ്മാടികളെ, പണിയെടുക്കാതെ നിന്ന് സല്ലപിക്കുന്നു.
0: അലറിക്കൊണ്ട് കങ്കാണി അവരെ തല്ലിച്ചതയ്ക്കുന്നു. വേദന കൊണ്ട് അവൻ പുളയുന്നു. ഖനിയിൽ നിന്നും പുറത്തു പോകാൻ ഒരിക്കലും അവനെ അനുവദിച്ചില്ല. ചോരയും നീരും പറ്റിയ അവരെന്നും അഗാധതയിലെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഭൂമിയിലെ യാതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കഠിനാധ്വാനത്താൽ വാടിക്കഴിഞ്ഞ് കുഴഞ്ഞിരുന്ന നൂറുകണക്കിന് അടിമകളോടൊപ്പം ബർണബാസും സഖാക്കും. വർഷങ്ങൾ തള്ളി നീക്കി. നാളുകൾ പലത് കടന്നു. ഇതിനിടയിൽ ക്രൂരനായ കങ്കാണിക്ക് പകരം പുതിയൊരാൾ കങ്കാണിയായി വന്നെത്തി. ഒരു ദിവസം ദസഹാക്ക് ഖനിയിലെ പാറയ്ക്കരികിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കങ്കാണി അവിടേക്ക് കടന്നു വന്നു. സഹാക്കിന് കാവൽ നിന്നിരുന്ന ബർണബാസ് അത് കണ്ടു. അവൻ സഹാക്കിനെ കാലുകൊണ്ട് തോണ്ടി. സഹാക്ക് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു.
1: അടി അടി അടി പ്രതീക്ഷിച്ചവൻ നിന്നു. പക്ഷേ
0: ഇത്തവണ അടി കിട്ടിയില്ല. കങ്കാണി സഹാക്കിനടുത്ത് വന്ന് തെല്ലുനേരം അവനെ തന്നെ നോക്കി നിന്നു.
2: എന്തിനാ മുട്ടുകുത്തി നിന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നീ മുട്ടുകുത്തി നിന്നതെന്ന്?
1: പൊന്നേ മാനെ, അത് ഞാൻ വെറുതെ.
2: വെറുതെയോ?
1: അല്ല, അത് ഞാൻ
2: പറഞ്ഞോളൂ.
1: ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ദൈവത്തോട്.
2: ഓ, പ്രാർത്ഥിക്കുകയായിരുന്നോ? ഏതാണ് നിന്റെ ദൈവം?
1: അത്
2: ധൈര്യമായി പറഞ്ഞോളൂ.
1: കുരിശിൽ മരിച്ചവൻ, രക്ഷകൻ.
2: ഓ, ഞാനും അവനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഏറെ ചിന്തിച്ചിട്ടുമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ,

0: തന്നാലാവും പോലെ സഹാക്ക് മറുപടി പറഞ്ഞു. കങ്കാണി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു,
1: അനേകം ദൈവങ്ങളുണ്ട്, അവർക്കെല്ലാം നാം ബലിയർപ്പിക്കണം.
2: അങ്ങനെ കുരിശിൽ മരിച്ചവൻ ഒരു ബലിയും ആവശ്യപ്പെട്ടില്ല, അവൻ ആവശ്യപ്പെട്ടത് സ്വയം ബലിയായി തീരണമെന്നാണ്.
1: സ്വയം ബലിയാവുകയോ?
2: എന്നുവച്ചാ സ്വയം ബലിയാവുക, അവനവന്റെ ഉരുകുന്ന ചൂളയിൽ സ്വയം ബലിയാവുക.
1: അവനവന്റെ ഉരുകുന്ന ചൂളയോ? അതെന്തോന്ന്? ആ, നീ ഒരടിമ, നിനക്ക് ഇത്രയും വിവരം ഉണ്ടാവൂ.
0: പുറപുറത്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. എങ്കിലും അനുകമ്പയോടെയുള്ള കങ്കാണിയുടെ പെരുമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം വീണ്ടും കങ്കാണി സഹാക്കിനെ സമീപിച്ചു.
1: ഹേ അടിമേ, കുറേ നാളായി ഞാൻ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ അടിമക്കങ്കാണിയായി ഞാൻ കുരിശിൽ മരിച്ച ഒരടിമയെ എങ്ങനെ ആരാധിക്കും? എങ്കിലും ഒന്ന് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വന്നുപെടുന്ന എല്ലാവരും തളർന്നു മരിക്കുന്ന ഈ ഖനിയിൽ നിന്നും അവനിൽ വിശ്വസിക്കുന്ന നിന്നെ മോചിപ്പിക്കാൻ ഞാൻ പോകുന്നു.
0: സഹാക്ക് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു.
1: മുകളിൽ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ കൂടെ ഇനി മുതൽ നീ കൂടിക്കോ, അവിടെ നിനക്കിതിലും ഏറെ സുഖമായിരിക്കും.
0: സഹാക്കിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല.
2: എന്റെ ദൈവമേ, ഇത് നേരോ?
1: അതെ, നിന്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നനുസരിച്ച് അവന്റെ ഹിതം നിറവേറ്റാൻ തന്നെയാണെന്ന് കൂട്ടിക്കും.
0: കൈകൾ നെഞ്ചിലമർത്തി പ്രാർത്ഥനയോടെ സഹാക്ക് നിന്നു. എന്നിട്ട് പരമാശനെ ചുണ്ടി പറഞ്ഞു,
2: പൊന്നങ്ങുന്നേ, ഇവനെ എൻ്റെ കൂടെ അയക്കണേ. ഇവനെ വിട്ടുപിരിഞ്ഞ് എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ വിശ്വാസവും ദൈവമാണ് അങ്ങുന്നേ.
0: കങ്കാണി ആശ്ചര്യത്തോടെ ബറവാസിനെ നോക്കി.
1: ഒരേ വിശ്വാസം? ഇവനോ?
0: കങ്കാണിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേ അങ്ങുന്നേ, കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടന്നു മരിക്കുന്നത് ഇവൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കൽ ഇവൻ കർത്താവ്

0: ഞങ്ങളുടെ ചുറ്റും ഒരു ദിവ്യ വെളിച്ചം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പാതാളത്തിൽ നിന്ന് ഉയർത്തു വരുവാൻ കല്ലറയുടെ മൂടിക്കൽ ഉരുട്ടി മാറ്റിയ അഗ്നിച്ചിറകുള്ള മാലാഖയും ഇവൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ മഹത്വം കാണാൻ എൻ്റെ കണ്ണു തുറപ്പിച്ചതും ഇവനാണ്. ഇവനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല. ഇവനെ എന്നോടൊപ്പം അയക്കാൻ ദയവുണ്ടാകണം അങ്ങുന്നേ.
1: കങ്കാടി അമ്പരപ്പോടെ ബറബാസിനെ നോക്കി. അയാളിത് തീരെ പ്രതീക്ഷിച്ചതല്ല. കണ്ണിന് താഴെ മുറിപ്പാടുള്ള മനുഷ്യൻ, ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണിൽ നേരെ നോക്കാത്തവൻ. ഇപ്പോഴും ബറബാസ് കണ്ണുകൾ തിരിച്ചു നിൽക്കുകയാണ്. അവനെ ഖനിയിൽ നിന്നും പുറത്തുവിടാൻ കങ്കാണിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും മനസ്സില്ല മനസ്സോടെ കങ്കാണി പറഞ്ഞു,
2: ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: അങ്ങനെ സഹാക്കും ബറബാസും ചങ്ങലയിൽ നിന്നും മോചിതരായി പുറത്തേക്ക് നയിക്കപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ അവരുടെ കണ്ണു വഞ്ചലിച്ചു. ഏറെ കാലത്തിന് ശേഷം അവർ ശുദ്ധമായി ശ്വസിക്കുകയാണ്. സ്വപ്നത്തെ പോലും ഇനിയും കാണാൻ കഴിയുമെന്ന് കരുതാത്ത പ്രകൃതിയുടെ സൗന്ദര്യം അവർ കൺകുളിർക്ക് കണ്ടു.

0: ഒഴിവുകാലുകളെ പോലെ പാടത്തവർക്ക് പണിയെടുക്കേണ്ടി വന്നു. എങ്കിലും ആ ജീവിതത്തിൽ അവർ സംതൃപ്തി ഉള്ളവരായിരുന്നു. സൂര്യപ്രകാശം അവർ കണ്ണറിയെ കണ്ടു, ശുദ്ധവായു ശ്വസിച്ചു, പ്രഭാതവും സന്ധ്യയും തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവർ ആഹ്ലാദിച്ചു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം ഗവർണറുടെ കൽപ്പനയെത്തി. അടിമകളായ സഹാക്കിനെയും ബറാബാസിനെയും ഗവർണർ തിരുവേനിക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. കൽപ്പനയറിഞ്ഞ് എല്ലാവരും ഞെട്ടി. ഇന്നേ വരെ കങ്കാണി പോലും കാലുകുത്തിയിട്ടില്ലാത്ത ഗവർണർ തിരുമേനിയുടെ അരമനയ്ക്കകത്ത് നീചന്മാരായ രണ്ടടിമകൾ നേരെ ചെല്ലുക എന്തിനായിരിക്കും? എല്ലാവരും പരസ്പരം ചോദിച്ചു. ആർക്കും കാര്യമറിയില്ല. നിശ്ചിത സമയത്ത് തന്നെ കങ്കാണി ബറാബാസിനെയും സഹാക്കിനെയും ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കി. അതാ ഗംഭീരാകാരനായ റോമൻ ഗവർണർ ഉപവിഷ്ടനായിരിക്കുന്നു. മൂന്നുപേരും തൊഴുതു. തൊഴുതു എന്ന് പറഞ്ഞാൽ പോരാ, വീണ് കിടന്നു തൊഴുതു. എഴുന്നേൽക്കൂ, ഗവർണറുടെ ശബ്ദം മുഴങ്ങി. ഇങ്ങടുത്ത് വരൂ. മൂന്നുപേരും, കങ്കാണിയും സഹാക്കും ബറാബാസും, മെല്ലെ മുന്നോട്ട് നീങ്ങി. ഈ അടിമകളുടെ പെരുമാറ്റം എങ്ങനെ? ഗവർണർ കങ്കാണിയോട് ചോദിച്ചു.
1: ഓ, കുഴപ്പക്കാരല്ലേ. അടിയൻ ഇവരെ കൊണ്ട് വളരെ കഠിനമായി തന്നെ പണിയെടുപ്പിക്കുന്നുണ്ട്.
0: ശരി, നിങ്ങൾക്ക് പോകാം. അത് കേൾക്കേണ്ട താമസം. കങ്കാണി അവിടെ നിന്ന് തടിതപ്പി. ഗവർണർ സഹാക്കിൻ്റെയും ബറാബസിൻ്റെയും നേരെ തിരിച്ചു.
2: എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്?
0: ഖനി നാണേ.
2: ഖനിയിൽ നിന്നും രക്ഷപ്പെടാൻ ആരായിരുന്നു ഒത്താശ ചെയ്തത്?
0: പുതുതായി വന്ന കങ്കാണി അശ്മാൻ നാന്നേ. പിന്നെയും ഗവർണർ പലതും ചോദിച്ചു.
3: മുഴുവൻ നേരവും വളരെ ദയാപൂർവമാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ ഗവർണർ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റു. സഹാക്ക് അത്ഭുതപ്പെട്ടു.
0: ഹോ, എന്തൊരു ഉയരം! ഒരു 6-6 അടി പൊക്കം വരും.
3: ഗവർണർ സഹാക്കിനടുത്തെത്തി. അവൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന അടിമത്താലി കയ്യിലെടുത്തു.
2: ഈ മുദ്ര ഏതെന്നറിയാമോ?
0: ഇത് റോമാ സാമ്രാജ്യത്തിൻ്റെ മുദ്രയാന്നേ.
3: ഗവർണർ ആ താലിയൊന്ന് മറിച്ചു നോക്കി.
2: ഇതെന്താണ് ഈ താലിയുടെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
3: ആരും ഒന്നും മിണ്ടിയില്ല. ഗവർണർ ആ എഴുത്തുറക്ക വായിച്ചു.
2: ജീസസ് ക്രൈസ്റ്റ്! ആരാണിത്?
0: അത് അടിയന്റെ ദൈവം.
3: നടുക്കത്തോടെയാണ് സഹാക്ക് മറുപടി പറഞ്ഞത്.
2: ഓഹോ, നിന്റെ ദൈവം ജീസസ് ക്രൈസ്റ്റ്! നാം കേട്ടതായി ഓർക്കുന്നില്ല. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, എല്ലാവരെയും എങ്ങനെ അറിയാൻ? ഇത് നിന്റെ ജന്മനാട്ടിലെ ദൈവമായിരിക്കും അല്ലേ?
0: അല്ലങ്ങുന്നേ.
2: പിന്നെ?
0: എല്ലാവരുടെയും ദൈവം അന്നേ.
2: എല്ലാവരുടെയും ദൈവം, അതുകൊള്ളാം. നാം അവനെ പറ്റി ഇതേവരെ കേട്ടിട്ട് പോലുമില്ല. അവന്റെ കീർത്തി അവൻ രഹസ്യമായി വെച്ചിരിക്കുകയും അല്ലേ?
0: അങ്ങനെ അന്നേ.

0: എല്ലാവരുടെയും ദൈവമായ സ്ഥിതിക്ക് അവന്റെ ശക്തി കുറച്ചൊന്നും ആയിരിക്കില്ല. എന്താ അവന്റെ അടിസ്ഥാനം?
1: സ്നേഹം, പരസ്പര സ്നേഹം.
0: എന്തായാലും നമുക്കിതിലൊന്നും താല്പര്യമില്ല. നിനക്ക് ഇഷ്ടം പോലെ വിശ്വസിക്കാം, പക്ഷേ അവന്റെ നാമം ഈ താലിയിൽ നീ എന്തിനെഴുതി?
1: അങ്ങനേ ഞാൻ അവൻ്റെതാണ്.
0: എന്ത്, നീ അവൻ്റെതാണെന്നോ? ഈ മുദ്ര അനുസരിച്ച് നീ സാമ്രാജ്യത്തിൻ്റെ അടിമയല്ലേ? സഹാക്ക് മറുപടി പറഞ്ഞില്ല. അവൻ തലകുനിച്ചു തന്നു. ഗവർണറുടെ ശബ്ദം കനത്തു. നീ ഇതിനുത്തരം പറയണം. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ മറുപടി വേണം. മനസ്സിലായോ? നീ സാമ്രാജ്യത്തിൻ്റെതോ അതോ നിന്റെ ദൈവത്തിൻ്റെതോ? പറയൂ.
1: ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ് അങ്ങുന്നേ.
0: ഗവർണർ കുറേ നേരം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. എന്നിട്ട് ബറാബാസിനെ സമീപിച്ചു. നീയോ? നീയും ഇവന്റെ സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ബറാബാസ് ഒന്നും മിണ്ടിയില്ല. നിന്നോടാണ് ചോദിച്ചത്. നീ അവനിൽ വിശ്വസിക്കുന്നില്ലല്ലേ, പിന്നെ എന്തിനാ അവന്റെ നാമം നീയും ഈ അടിമത്താലിൽ ചുമക്കുന്നു? ചോദിച്ചത് കേട്ടില്ലേ, നീ അവൻ്റേതോ ഈ സാമ്രാജ്യത്തിൻ്റെതോ? ഞാൻ അവൻ്റേതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവനാണ്. ബറാബാസിന്റെ മറുപടി കേട്ട് സഹാക്കുന്നു നടുങ്ങി. കർത്താവിനെ പറ്റി എന്നോട് സാക്ഷ്യം പറഞ്ഞവൻ, കർത്താവിനെ നേരിട്ട് കണ്ടവൻ, ആ ബറാബാസാണ് ഇത്. നൈരാശ്യവും വേദനയും വിസ്മയവും നിറഞ്ഞൊരു നോട്ടം അവൻ ബറാബാസിന്റെ നേർക്കയച്ചു. ബറാബാസ് ഒന്ന് ചൂളി, ഒരു ചാട്ടുളി പോലെ ആ നോട്ടം അവന്റെ ഉള്ളിലേക്ക്, ഉള്ളിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. ഗവർണർ വീണ്ടും ചോദിച്ചു,
2: അപ്പോ നീ ആ ദൈവത്തിൻ്റെതല്ല, നിനക്കവനിൽ വിശ്വാസവുമില്ല അല്ലേ?
0: വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ തീരുമാനിക്കുമ്പോഴേ ഞാൻ അവൻ്റേതാകൂ. ബറാബാസിനോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഗവർണർക്ക് തോന്നി. അയാൾ വീണ്ടും സഹാക്കിൻ്റെ നേരെ തിരിഞ്ഞു.
2: എടാ അടിമേ, നിനക്ക് ജീവനിൽ കൊതിയില്ലേ? നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ, നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല.
1: അങ്ങുന്നേ, എന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഒരിക്കലും എനിക്കാവില്ല.
0: ഗവർണർ ആനക്കും കൊണ്ടുള്ള ചുറ്റിക മേശമേൽ മുട്ടി. ഒരു ഭടൻ വന്ന് സഖാക്കിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. പോകുന്നതിന് മുമ്പ് സഖാക്ക് ഒരിക്കലൂടെ ബറാബാസിനെ ഒന്ന് നോക്കി. പൊള്ളിക്കുന്ന ഒരു നോട്ടം.

ഭടന്മാർ ഇതാ സഖാക്കിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അവന്റെ തല മൊട്ടയടിച്ചിരിക്കുന്നു, ശരീരമാകെ ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് തട്ടുകൊണ്ട് സാമ്രാജ്യത്തിന്റെ ചിഹ്നം അവന്റെ മാർത്ത് പൊള്ളിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ കഴുത്തിൽ അരിമത്താലി കാണാനില്ല. സാമ്രാജ്യത്തിന്റെ ലോഹശേഖരത്തിലേക്ക് അത് മുതൽ കുട്ടിയിരിക്കുന്നു. അവനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് വൈകിട്ട് പട്ടണത്തിന് വെളിയിലെ ആ കുന്നിന് പുറത്ത് ഭടന്മാർ സഹാക്കിനെ കുരിശിലേറ്റി. ബറബാസ് പിന്നെയും ജീവിച്ചു. അവസാനം തീവെപ്പുകുറ്റം ആരോപിച്ച് കുരിശിൽ തറച്ചു കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പം അവരിലൊരാളായി ബറബാസുമുണ്ടായിരുന്നു. സീസർ അവനെയും ബറബാസിനെയും കുരിശിൽ തറച്ചു കൊന്നു. പക്ഷെ അവൻ്റെ മനസ്സിൽ അവസാനം വരെയും ഉറ്റ സഖാവായ സഹാക്കുണ്ടായിരുന്നു. സഖാക്കിൻ്റെ ആ പൊള്ളിക്കുന്ന നോട്ടം.

0: കഥ അവസാനിക്കുന്നു സഖാക്കും ബറാബാസും.
1: സഹാക്കും ബറാബാസും വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം സമാപിക്കുന്നു. കൂടെ പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ബിജു നീലംപേരൂർ, ലാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
4: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. നളനെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥയായിത്തീർന്ന ദമയന്തി തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ദമയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു. തിരികെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ സ്വർണവർണമായ ഒരു അരയന്നത്തെ കാണുകയും അതിനെ ദമയന്തി പിന്തുടരുകയും ചെയ്യുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

സ്വർണവർണമായ അരയന്നത്തെ കണ്ട് ആ അരയന്നത്തെ ദമയന്തി പിന്തുടരുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ.

ആകാശവാണി തൃശൂർ. അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04 8 7 2 3 2 3 5 7 1, മറ്റൊരു നമ്പർ 04 8 7 2 3 2 3 5 7 2. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 04 8 7 2 3 2 3 5 7 1, മറ്റൊരു നമ്പർ 04 8 7 2 3 2 3 5 7 2. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സൂര്യഗായത്രി എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം, ഗായകർ യേശുദാസ്, ചിത്രം.

0: മഴവിൽ കൂടാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് ബാലകൃഷ്ണൻ.
1: മഞ്ഞിൽ മായം സായം കാലം, നെഞ്ചിൽ

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന്

0: വിളിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണരീതി എന്നിവ കാരണം ചെറുപ്പക്കാരിലും ഇന്ന് ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കാണപ്പെടുന്നു. എല്ലാ വർഷവും മെയ് 17 ആഗോളതലത്തിൽ ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വ്യക്തി, സമൂഹം, ആരോഗ്യ സംവിധാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെങ്കിലും പലർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ രക്താതിമർദ്ദമുള്ള 4-ൽ 1 മാത്രമേ ഈ അവസ്ഥയെ വേണ്ടത്ര നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. രക്താതിമർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, പതിവ് നിരീക്ഷണം, സുസ്ഥിരമായ ചികിത്സ എന്നിവ രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട മിക്ക സങ്കീർണതകളും തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദം ഒരുമിച്ച് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വ്യക്തമായ കാരണമില്ലാതെ തന്നെ പതുക്കെ വികസിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആകട്ടെ വൃക്കരോഗം, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് രോഗങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അമിത ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, അമിത വണ്ണം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളാണ്. കൂടാതെ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഹൈപ്പർ ടെൻഷന് കഴിയും. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ആരോഗ്യ പ്രശ്നത്തെ അറിയാതെ പോവുകയാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ദിവസവും 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും പക്ഷാഘാത സാധ്യത ഒഴിവാക്കാനും സഹായിക്കും. ശരീരം ഉറങ്ങുമ്പോൾ തലച്ചോറ് സാധാരണയായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിനാൽ തന്നെ രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങളൊന്നും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലയ്ക്ക് പുറകിൽ വേദന, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങിപ്പോകുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ ചില ലക്ഷണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ഹൈപ്പർ ടെൻഷനെ കുറിച്ച് തിരുവനന്തപുരം വിദുര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സനിത ആകാശവാണിയോട്.
1: സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ലോകത്തിലെ ഏറ്റവും സാധാരണമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ ശരീരത്തെ നിശബ്ദമായി ബാധിക്കുന്നതിനാൽ ഇതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് 2 കമ്പോണന്റ് ആണ് ഉള്ളത്, സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും. സിസ്റ്റോളിക് ബി പി എന്നാൽ ഹൃദയം ചുരുങ്ങുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദവും, ഡയസ്റ്റോളിക് ബി പി ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും രണ്ടായി തിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് അധികമായ ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, ഒബേസിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൾക്കഹോൾ യൂസ്, സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്നിവയാണ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വയസ്സ്, കുടുംബ പാരമ്പര്യം, ജനറ്റിക് ഫാക്ടേഴ്സ് എന്നിവയും വരുന്നു. ഹൈപ്പർ ടെൻഷൻ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. ഹൃദയത്തിൽ അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ എന്നിവ ഉണ്ടാക്കുന്നു. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ഹൈപ്പർടെൻസി എൻസെഫലോപ്പതി, കിഡ്നിയിൽ ക്രോണിക് കിഡ്നി ഡിസീസ്, കണ്ണുകളിൽ ഹൈപ്പർടെൻസി റെറ്റിനോപ്പതി എന്നിവ ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. സിംറ്റംസ് തലവേദന, തലചുറ്റൽ, നെഞ്ചിടിപ്പ്, കാഴ്ചമങ്ങൽ എന്നിവയാകാം. ചില സമയത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുക. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസ്ഫങ്ഷൻ എന്നിവയായിട്ടും പ്രസന്റ് ചെയ്യാം.
0: അമിതമായ ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ,

0: സംസ്കരിച്ച പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാരയുടെ അമിതോപയോഗവും രക്തസമ്മർദ്ദത്തെ ദോഷകരമായി ബാധിക്കും. പുകവലിയും മദ്യപാനവും രക്തധമനികളുടെ ഇലാസ്തികത കുറയ്ക്കുകയും ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലിക്കുക. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, മെഡിറ്റേഷൻ, മതിയായ ഉറക്കം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്. ഹൈപ്പർ ടെൻഷൻ ഉയർത്തുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ തടയാൻ സന്തുലിതമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ.
1: ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിന്റെയും പ്രോട്ടീനിന്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറച്ചു വെക്കണം. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ, പോർക്ക്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ജാമ, സ്ക്വാഷ് പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, ഹോട്ടൽ ഫുഡുകൾ എന്നിവ പതിവായി കഴിക്കരുത്. ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ നിയന്ത്രിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം എന്നിവ ഒഴിവാക്കണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഡാഷ് ഡയറ്റ്, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിന്റെ പ്രത്യേകത, ഇതിൽ കൂടുതൽ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിട് കളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴിയിറച്ചി, മുട്ട എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല, ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ3 ഫാറ്റി ആസിഡുകളും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത കൂട്ടി രക്തം കട്ട പിടിക്കുന്ന പ്രവണത കുറയ്ക്കും. ആൽഫാ ലിനോലെനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്ളാക്സ് സീഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, പാട നീക്കിയ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. വെണ്ണ, നെയ്യ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റുകൾ എന്നിവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നില ഉയർത്തി രക്താതിസമ്മർദ്ദവും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. നിയന്ത്രണ വിധേയമായ ഉപയോഗത്തിൽ ബദാം, വാൾനട്ട്, കശുവണ്ടി എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇടനേരാഹാരമായി പച്ചക്കറി സാലഡുകൾ ഉൾപ്പെടുത്താം. കുക്കുംബർ, സവാള, ക്യാരറ്റ് എന്നിവ വളരെ ഗുണം ചെയ്യും.
0: സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗർഭകാലത്തെ രക്തസമ്മർദ്ദം അതീവ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അക്കാലയളവിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും അനിവാര്യമാണ്. ഗർഭകാലത്ത് മാത്രമല്ല, പ്രസവാനന്തരവും രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷവും കൃത്യമായ നിരീക്ഷണം തുടരണം. അതിനാൽ ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും പോഷകാഹാരവും മതിയായ വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം. ആരോഗ്യവാനായ ഒരു കുഞ്ഞിനും സുരക്ഷിതമായ പ്രസവത്തിനും ഗർഭകാലത്തെ രക്തസമ്മർദ്ദ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രീതിരാജന്റെ വാക്കുകളിലേക്ക്.
2: 100 ഗർഭിണികളെ എടുത്താൽ 5 മുതൽ 10 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടുവരുന്നു. ഇത് പലതരത്തിലാകാം. ഗർഭമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മാസത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. 5 മാസം കഴിഞ്ഞുണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനെ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. രക്തസമ്മർദ്ദം കൂടി ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന ബിപിയുടെ മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്ലഡ് പ്രഷർ 140/90 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ 4 മണിക്കൂർ കഴിഞ്ഞ്

0: ഒന്നുകൂടി ബ്ലഡ് പ്രഷർ പരിശോധിച്ച് കൂടുതലാണ് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. ബി പി 160-110 മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സിവിയർ ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഉണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തോടു കൂടെ മൂത്രത്തിൽ ഉപ്പ് കാണുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ പ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ടപിടിക്കുന്ന അണുക്കളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ഇതിനെ സിവിയർ പ്രീ എക്ലാംസിയ എന്ന് വിളിക്കും. എന്നാൽ ഹൈപ്പർ ടെൻഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഗർഭകാലത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഭാവിയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്.
1: മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ്. തെറ്റായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, അമിതവണ്ണം എന്നിവയാണ് കുട്ടികളിലെ ഹൈപ്പർ ടെൻഷന്റെ പ്രധാന കാരണങ്ങൾ. പഠന സമ്മർദ്ദവും ദീർഘനേരം മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതും പോഷകാഹാരങ്ങൾ ശീലിപ്പിക്കുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുമ്പോൾ മാത്രം ബി പി ഉയർന്നു കാണുന്ന അവസ്ഥയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ. ആശുപത്രി അന്തരീക്ഷത്തോടുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവ കാരണമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദം ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വർദ്ധിക്കുന്നത്. എന്നാൽ ഇവർ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ ബി പി സാധാരണ നിലയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമില്ലാത്തവർ പോലും ഈ അവസ്ഥ കാരണം തെറ്റായ ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായി വീട്ടിലിരുന്ന് വിശ്രമവേളയിൽ ബി പി പരിശോധിക്കുന്നതും അതിന്റെ കൃത്യമായ കണക്കുകൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകൾ, ഡിജിറ്റൽ ബി പി മോണിറ്ററുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വന്തം ആരോഗ്യനില ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രായമായവർക്കും ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വയം നിരീക്ഷിക്കാനും അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇത്തരം സ്മാർട്ട് ഉപകരണങ്ങൾ മികച്ചൊരു സഹായിയാണ്. ജീവിതശൈലിയിൽ ശരിയായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ 2025 ഗ്ലോബൽ ഹൈപ്പർ ടെൻഷൻ റിപ്പോർട്ട് പ്രകാരം ലോകമെമ്പാടുമുള്ള 1.4 ബില്യൺ ആളുകൾ ഈ ആരോഗ്യ പ്രശ്നം നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചാൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ 2025 സർവേ പ്രകാരം 2017-18 മുതൽ 25 വരെയുള്ള കാലയളവിൽ ഹൃദ്രോഗ സാധ്യത 3 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പ്രത്യേകിച്ച് 35 മുതൽ 39 വയസ്സ് വരെയുള്ളവരിൽ ഈ രോഗാവസ്ഥ വർദ്ധിച്ചു വരുന്നതിനാൽ ഹൈപ്പർ ടെൻഷൻ സ്ക്രീനിംഗ് 35 വയസ്സ് മുതൽ തന്നെ ആരംഭിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ കൈകളിലാണ്. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി തൃശൂർ, സമയം 11 കഴിഞ്ഞ് 14:50. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മീഡിയം വേവ് 476.2 മീറ്റർ, 630 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.